വീടിന് മുന്നിലെ തപാൽ പെട്ടി ഇടയ്ക്കൊക്കെ അയാൾ പരിശോധിക്കും. ചിലപ്പോൾ അതിനുള്ളിൽ ഒരു ചെക്ക് കാണും, അതുമെടുത്ത് അയാൾ വീട്ടിലേക്ക് പോകും. ഒരു ദിവസം എഴുത്തുപെട്ടിക്കടുത്ത് നിൽക്കുന്ന അയാളോട് അയാൾക്കാർ ചോദിച്ചു, മകളിപ്പോൾ വരാറില്ലേ, അവൾ തിരക്കുള്ള ഡോക്ടറാണ്, സമയം കിട്ടാറില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അധികം താമസിക്കാതെ അയാൾ മരിച്ചു. വിവരമറിഞ്ഞെത്തിയ മകൾ സംസ്കാര ചടങ്ങുകളെല്ലാം ഭംഗിയായി നടത്തി. അതിനുശേഷം അച്ഛന്റെ മുറിയിലെത്തിയ അവൾ അവിടെ നിന്ന് പെട്ടി തുറന്നു. അതിന്റെ ഉള്ളിൽ അവൾ അയച്ചിരുന്ന ചെക്കുകളായിരുന്നു, ഒന്നും മാറിയൊന്നില്ല. കൂടെ ഒരു കുറിപ്പുണ്ടായിരുന്നു, നിന്റെ പണമായിരുന്നില്ല എനിക്ക് വേണ്ടത്, സ്നേഹാന്വേഷണമുള്ള ഒരു കത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വേണ്ട രീതിയിൽ സ്നേഹിക്കാതെ വരുന്നിടത്താണ് സ്നേഹം പരാജയപ്പെടുന്നത്. ഉള്ളത് കൊടുക്കുന്നതല്ല, വേണ്ടത് കൊടുക്കുന്നതാണ് സ്നേഹം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 27, കൊല്ലവർഷം 1201, ഇടവം 13, ബുധനാഴ്ച. ഇന്ന് ലോക മാർക്കറ്റിംഗ് ദിനം. ലോകമെമ്പാടുമുള്ള മാർക്കറ്റിംഗ് പ്രൊഫഷണലുകളുടെ സേവനങ്ങളെ അംഗീകരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമായി എല്ലാ വർഷവും മെയ് 27 ലോക മാർക്കറ്റിംഗ് ദിനം ആചരിക്കുന്നു. ആധുനിക മാർക്കറ്റിംഗിന്റെ പിതാവായി അറിയപ്പെടുന്ന ഫിലിപ്പ് കോട്ലറുടെ ജന്മദിനമാണ് ഈ ദിനമായി കൊണ്ടാടുന്നത്. ഒരു ബിസിനസിന്റെ വളർച്ച, ബ്രാൻഡ് അവബോധം, ഉപഭോക്താക്കളുമായുള്ള മികച്ച ബന്ധം എന്നിവ കെട്ടിപ്പടുക്കുന്നതിൽ മാർക്കറ്റിംഗിന്റെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: போஜோ.
1: ஹாய், ஹலோ, நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ப்ரேயா எஃப்எம் 19 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோவுமாயிட்ட் தான் ഈ ഒരു രാവിലെ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മനോഹരമായ പ്രഭാതം എന്ന് വേണമെങ്കിലും പറയാം. മഴയൊക്കെ പെയ്ത് കുളിർത്ത് നിൽക്കുന്ന ഒരു പ്രഭാതം അല്ലേ. പിന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മെയ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ 27-ാമത്തെ ദിവസത്തിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ദിവസങ്ങളൊക്കെ ഓടി ഓടി അങ്ങനെ ലാസ്റ്റ് വീക്കിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. 4 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യുകയായി. പുതിയ മാസം സ്റ്റാർട്ട് ചെയ്യുന്നു, പുതിയ സ്കൂളുകൾ തുറക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ ഇനി 4 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ബുധനാഴ്ച ദിവസത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മളിതാ ഐശ്വര്യമായിട്ട് മോർണിംഗ് മോജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ് മോർണിംഗ് മോജോയിലൂടെ. സോ 10 മണിവരെ ഞാനിവിടെ തന്നെ ഉണ്ടാകും, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആസ്ട്രേയ എഫ് എം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിൽ കാണുമല്ലേ ഈ ഒരു കൈ വിട്ടും അതുപോലെ തന്നെ രണ്ട് കൈ വിട്ടും വണ്ടി ഓടിക്കുന്ന ചങ്കുകൾ. അതിപ്പോൾ സ്കൂട്ടി ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ബോയ്സ് ആയിരിക്കും ഈ വണ്ടിയിലൊക്കെ ഇരുന്ന അഭ്യാസ പ്രകടനങ്ങൾ കൂടുതൽ കാണിക്കാനായിട്ടുള്ള ഒരു ധൈര്യം കാണിക്കുന്നത്. എന്തായാലും ഇനി ആ പരിപാടി കുറച്ച് നാൾ കൂടെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡിലിൽ നിന്ന് കൈവിട്ടോടിച്ച് അഭ്യാസം കാണിക്കുന്നവരെ പൂട്ടാനായിട്ട് കേന്ദ്ര സർക്കാർ ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഓടിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ബൈക്കാണെങ്കിലും സ്കൂട്ടി ആണെങ്കിലും ഓടിക്കുമ്പോൾ തന്നെ ഹാൻഡിലിൽ രണ്ട് കൈകളും ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ഹാൻഡ്സ് ഫ്രീ സാങ്കേതിക വിദ്യ ടു വീലർ നിർമ്മാതാക്കൾ ഇന്ത്യയിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഒരുപാട് ആളുകൾക്ക് വിഷമമായി കാണും. കാരണം അത്തരത്തിൽ ഒരു കൈയും രണ്ട് കൈയും ഒക്കെ വിട്ട് അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ടാവില്ലേ. അപ്പം ഹാൻഡിലിൽ രണ്ട് കൈകളും കൃത്യമായിട്ട് വെക്കാതെ വണ്ടി ഓൺ ആവത്തില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ബൈക്കും സ്കൂട്ടീസും വന്നു കഴിഞ്ഞാലുള്ള ഒരു മാറ്റം. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ബൈക്കും സ്കൂട്ടറും ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൈ നമ്മൾ ഹാൻഡിലിൽ നിന്നെടുത്ത് മാറ്റുകയാണെങ്കിൽ വെറും 3 സെക്കൻഡിനുള്ളിൽ തന്നെ ഡിസ്പ്ലേയിൽ ഒരു മുന്നറിയിപ്പും അതുപോലെ തന്നെ ഓഡിയോ അലേർട്ടും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. അത് ഒരു കൈ എടുത്ത് മാറ്റാനുള്ള സിറ്റുവേഷനാകട്ടെ പറഞ്ഞത്. ഇനി രണ്ട് കൈ എടുത്ത് മാറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് ഇത്തരത്തിലുള്ള വണ്ടി കിട്ടുകയാണെങ്കിൽ ഓടിക്കുന്ന സമയത്ത് 8 സെക്കൻഡ് കഴിഞ്ഞിട്ടും ആ രണ്ട് കൈകളും നമ്മൾ തിരികെ ഹാൻഡിലിൽ വെച്ചില്ല എങ്കിൽ വണ്ടിയുടെ വേഗത തനിയെ കുറയുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാലും സംഭവം നല്ലൊരു കാര്യം തന്നെയാണല്ലേ. കാരണം ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ച് ചെറുതും വലുതുമായിട്ടുള്ള എത്രയോ എത്രയോ അപകടങ്ങൾ കണ്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഇത്തരത്തിലുള്ള വണ്ടികൾ വരുന്നതോട് കൂടിയിട്ട് ഒരു അറുതി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി അഭ്യാസം കാണിക്കുന്നവരുടെ അഭ്യാസ പ്രകടനങ്ങളൊന്നും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും റോഡിൽ നടക്കുന്നതല്ല എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റിയൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓൺ യുവർ ആശ്രയ FM 90.
2: റിയൽ ചെക്ക്,
3: ഇറ്റ്സ് എവരിതിങ് സിനിമ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: ജനന നിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവുലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
3: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर्ड डेमोग्राफी मिशन शुरू करने का निर्णय किया है.
2: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യമന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17th വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരുരാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
4: On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
1: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പിഎം അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് പിഎം അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാങ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി പിഎബി ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി.
6: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പുഴയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
1: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയേർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മപുതുക്കലാണ് വലിയ പെരുന്നാൾ. ഐപിഎൽ 1-ാം ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ആർസിബി ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സിബിഎസ്ഇ. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനൽ. വാർത്തകൾ കഴിഞ്ഞു.
7: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഭോജോ.
2: മഴക്കാലം ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് ഇപ്പോൾ മെയിനായിട്ടും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായിട്ട് ഇടിമിന്നൽ അപായം നേരിട്ടിട്ടുള്ള അപകടങ്ങൾ നമ്മൾ മെയിനായിട്ടും കേട്ട് വരുന്നുണ്ട്, വാർത്തകളിലാണെങ്കിലും ന്യൂസിലൊക്കെ ആണെങ്കിലും അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ ലാൻഡ് ലൈൻ ഫോണുകളും ഒക്കെ യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിൽ ഈ ഒറ്റപ്പെട്ട മരങ്ങളുടെ കീഴിൽ നിൽക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയേക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾക്ക് സമീപം നിൽക്കരുത്. ഇലക്ട്രിക് ലൈനുകളിൽ നിന്നും പോസ്റ്റുകളിൽ നിന്നും ഇടിമിന്നലുള്ള സമയത്ത് അകലം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഇടിമിന്നലുള്ള സമയത്ത് വെള്ളത്തിനടുത്ത് നിൽക്കാനേ പാടില്ല. ഈ മീൻപിടുത്തം അതുപോലെ തന്നെ നീന്തൽ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുക. പുഴകളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അത് മാത്രമല്ല ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കാനായിട്ടും പാടുള്ളതല്ല. അതുകൂടാതെ ലോഹ വസ്തുക്കൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ ബൈക്കുകൾ, സൈക്കിളുകൾ, മറ്റ് ലോഹ വസ്തുക്കളൊക്കെ ഇവയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇടിമിന്നൽ സമയത്ത് സുരക്ഷിതമായിട്ട് വീടിനുള്ളിൽ ഇരിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ വീടിനുള്ളിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമായിരിക്കും പലപ്പോഴും നമ്മുടെ തന്നെ ജീവന് തന്നെ ഭീഷണിയായിട്ട് മാറിയേക്കാവുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ഒപ്പം
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ഭാവിയാണോ നിങ്ങളുടെ ലക്ഷ്യം?
2: ഏറ്റവും പുതിയ ജോലി സാധ്യതകളും ട്രെൻഡ് സെറ്ററുമായിട്ടുള്ള പുതു പുത്തൻ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണോ?
1: എഡ്യൂക്കേഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും മോട്ടിവേഷൻസും ഏറ്റവും പുതിയ ജോബ്സ് ആൻഡ് കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കേൾക്കാം പൊടവുകളിലൂടെ.
2: എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഓൺ എയർ ആശ്രയ FM 90.
3: പൊടവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.

ചെയ്ത് വന്നിരിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ജൂൺ 3 വൈകുന്നേരം 5 അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 8 ആയിരിക്കും ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക. 10 പഠിച്ച സ്കൂളിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയോ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും ഇതിനായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വെബ്സൈറ്റ് വരുന്നത് admission.vhscportal.kerala.gov.in എന്നതാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, admission.vhscportal.kerala.gov.in എന്നതാണ് വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നേരിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്താകെ 389 സ്കൂളുകളിൽ സ്പോർട്സ് സ്കൂളുകളിലെ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ ഒഴികെയുള്ള 41 സ്കിൽ അധിഷ്ഠിത കോഴ്സുകൾക്ക് ഏകജാലക സംവിധാനത്തിലൂടെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബാച്ചിൽ 30 വരെയാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 കഴിഞ്ഞ് 2 എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാറുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് from 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: SSLC-യും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ താ കേട്ടോളൂ.
2: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
1: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
2: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edukon.org.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഭോജോ.
2: എം ജി സർവകലാശാല ബി എഡ് പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. മോർണിംഗ് മോജയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്ക് ഇത്തവണ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അലോട്ട്മെൻറ്റും ഓൺലൈനായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. മാത്രമല്ല മാനേജ്മെൻറ്റ് കോട്ട പ്രവേശനത്തിന് കോളേജുകളുമായിട്ട് ബന്ധപ്പെടണമെങ്കിലും ക്യാപ് അപേക്ഷാ നമ്പർ നിർബന്ധമാണ്. അപ്പോൾ സംവരണ വിഭാഗക്കാരെ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ പൊതുവിഭാഗത്തിന് 1300 രൂപയാണ് വരുന്നത്. അതുകൂടാതെ SC ST വിഭാഗക്കാർക്ക് 650 രൂപയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0481273511 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0481273511 എന്നതാണ് നമ്പർ. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞതാ 17 മിനിറ്റിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞതാ 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അരമണിക്കൂർ നേരത്തേക്ക്, അതായത് 9 മണി വരെ വിഷസുകളൊക്കെ അറിയിക്കാനുള്ള വിഷിംഗ് സെഗ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് 27ാം തീയതിയാണ്, മെയ് മാസം 27ാം തീയതിയാണ്. 27ാം തീയതി മെയ് മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കുറച്ചധികം ആൾക്കാരുടെ മുഖങ്ങൾ ഓടിയെത്താം, കാരണം അവരുടെ സ്പെഷ്യൽ ഡേയ്സ് ആയിരിക്കും അല്ലേ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച്. അപ്പോൾ അവർക്കൊരു വിഷു കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0472919090 0474219909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് വിശ്വസം അറിയിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. ഇന്നലെ പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് ടുവിന് ഫുൾ എ ഗ്രേഡ് നേടിയിട്ടുള്ള ആലിജയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റാംജി നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആലിജയ്ക്ക് പ്ലസ് ടുവിന് എല്ലാ വിഷയത്തിനും എ പ്ലസ് ആണ് നേടിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നമ്മുടെ ആശ്രയ FM 90 ഭാഗത്ത് നിന്നും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അനുപ്രിയയ്ക്കും നല്ലൊരു ദിവസമാണ് റാംജി വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാംജിക്കും ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് ആശംസിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലൈക്കയാണ്, ഫ്രം വൈനിക്കോട്. യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ടവന് വീണ്ടും വിജയിക്കാൻ സാധിക്കും, എന്നാൽ മനസ്സുകൊണ്ട് തോറ്റുപോയവന് ഒരിക്കലും ജയിക്കാനാവില്ല. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ആത്മവിശ്വാസം ഓർന്നുപോകാതെ നോക്കണമല്ലേ. എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ചേക്കും. ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജേടനാണ്. അണിഞ്ഞൊരുങ്ങിയ കള്ളത്തേക്കാൾ എപ്പോഴും നല്ലത് നഗ്നമായ സത്യമാണ്. ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്രയൊക്കെ അണിയിച്ചൊരുക്കിയ കള്ളങ്ങൾ എടുത്ത് പറഞ്ഞാലും നഗ്നമായ സത്യമാണ് എപ്പോഴും നല്ലതല്ലേ, അല്ലെങ്കിൽ പണി വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ കള്ളം പറയുന്നവരെ ഒന്ന് സൂക്ഷിച്ചോളൂ. നല്ലൊരു മെസ്സേജ് അയച്ച മനോജേടനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയമാണ്. ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല കോട്സുകളൊക്കെ മെസ്സേജായിട്ട് അയക്കാം കേട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474219909 എന്ന നമ്പറിലേക്ക്.

0: நாடினொப்பம் நாட்டார்கொப்பம். புத்தன் பாடன ரீதிகள், வைஃபை கனெக்டட் டிஜிட்டல் கிளாஸ் முறைகள், அந்தாராஷ்டிர நிலவாரமுள்ள இங்கிலீஷ் ஸ்பீக்கிங் கேம்பஸ் தொடங்கிய பிரத்யேகதகளுள்ள கொல்லம் ஜில்லையிலെ ஏக ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസുകളൊക്കെ മെസ്സേജിലൂടെയും കോൾ ചെയ്തും ഒക്കെ അറിയിക്കാനുള്ള സമയമാണ്. വിളിക്കേണ്ട നമ്പർ 0474291900 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്ക്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി നോക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മീരയാണ്. ആരുടെയും കണ്ണിലെ കരടാകാതിരിക്കുക, കണ്ണുനീർ ആകാതെ ഇരിക്കുക, പറ്റുമെങ്കിൽ ചിന്തിക്കുക, ചിരിപ്പിക്കുക, ചിരിക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ലൈഫ്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ആരുടെയും കണ്ണിലെ കരടായി മാറാതിരിക്കട്ടെ അല്ലേ. നല്ലൊരു മെസ്സേജ് അയച്ച മീരയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം എന്ന വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ലില്ലി ചേച്ചിയാണ്. ഓർമ്മകൾ മരിക്കാത്ത കാലത്തോളം ചിലരൊക്കെ ഓർമ്മകളിൽ എന്നും ഉണ്ടാകും. ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാത്തതും കിട്ടിയവർക്ക് വിലയില്ലാത്തതുമായിട്ടുള്ള ഒന്നാണ് സ്നേഹം. സ്നേഹപൂർവ്വം ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ആഗ്രഹിക്കുന്ന പലർക്കും കിട്ടാതെ പോകുന്നതും വിലയില്ലാത്തവർക്ക് കിട്ടുന്ന ഒന്നുമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കട്ടെ അല്ലേ. അർഹിക്കുന്നവർക്ക് സ്നേഹം കൊടുക്കുക, അർഹിക്കുന്നവർക്ക് സ്നേഹം ലഭിക്കട്ടെ അല്ലേ. ലിലി ചേച്ചിക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയം. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ദിവസത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളാണ്, അല്ലാതെ മറ്റാരെങ്കിലും അല്ല. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ചെറിയ അഞ്ചേട്ടനാണ്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. മറ്റുള്ളവരുടെ കൺട്രോളിലാകരുത് നമ്മുടെ ഓരോ ദിവസങ്ങളും. നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ചെറിയ അഞ്ചേട്ടനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അമലാണ്. ഹായ് അനുഷ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ഫ്രണ്ട് നവീൻ്റെ ബർത്ത്ഡേ ആണ്, അവനൊരു വിഷ് കൊടുക്കണേന്ന് പറഞ്ഞിട്ടാണ് അമൽ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അമലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള നവീന് ഒത്തിരി സ്നേഹത്തോടുകൂടി ആശ്രയ FM 90 പേരിൽ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. അമലിനും അതുപോലെ തന്നെ നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയമാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ അറിയിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ 9 മണിയായിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം. അതുകൊണ്ട് തന്നെ മോർണിംഗ് മോജോയിൽ ഈ ഒരു വിഷിംഗ് സെഗ്മെന്റ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, കേൾക്കാനുള്ള ക്ഷമയും ഉണ്ടായിരിക്കും എന്നത് വിശിഷ്ടമായ ഒരു ഗുണമാണ്. ഓരോ നേരത്തെ നമ്മുടെ വാക്കിലും വിളയും കളയുമുണ്ട്. നല്ല വിത്തുകൾ മാത്രം വിതയ്ക്കുന്ന ഒരു ഒന്നായി മാറട്ടെ നമ്മുടെ നാവുകൾ. സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പ്രിൻസ് ആണ്. അപ്പം എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച പ്രിൻസിനും ഫാമിലിയിലെ എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന വിഷയമാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, ഉദയസൂര്യനെ തഴുകി തലോടി വിടർന്നു നിൽക്കുന്ന പനിനീർ പൂവ് പോൽ മനോഹരമാകട്ടെ ഓരോ സുപ്രഭാതവും. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആനിയാണ്, പുനലൂരിൽ നിന്നും. അപ്പം എന്തായാലും മെസ്സേജ് അയച്ച ആനിക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അബേൽ ചേട്ടനാണ്. ഓരോ പുതിയ പ്രഭാതവും പുതിയ പ്രതീക്ഷകളുടെയും അവസരങ്ങളുടെയും തുടക്കമാണ്. ലക്ഷ്യങ്ങളിലേക്ക് തളരാതെ മുന്നേറാൻ ഈ മെയ് 27 നമുക്ക് പ്രത്യാശ നൽകട്ടെ. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ശുഭദിനം ആശംസിക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആബേൽ ചേട്ടനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി ബുധനാഴ്ച, സ്നേഹപൂർവ്വം നേരുന്നു, ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനും നല്ലൊരു മനോഹരമായ ബുധനാഴ്ചയായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയമാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജോടുകൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡ് പാവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡ് പാവുന്നുള്ളൂ. ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. 10 മണിവരെ അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എസ്എസ്എൽസിയും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ താ കേട്ടോളൂ.
2: എസ്എസ്എൽസി കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
1: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
2: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edukon.org.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ ജോബ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഓയിൽ ഓടനാവട്ടം കെ ആർ ജി ബി എം വി എച്ച് എസ് എസിൽ ബി എച്ച് എസ് എസ് വിഭാഗത്തിൽ ഫിസിക്സ്, ബയോളജി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നീ വിഷയങ്ങളിൽ അധ്യാപകരുടെയും അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെയും താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഈ വരുന്ന ജൂൺ 3-ാം തീയതി ഓഫീസിൽ ഹാജരാകണം എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന ജൂൺ 3-ാം തീയതിയാണ് കേട്ടോ. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, നമ്മുടെ ചടയമംഗലം ഗവൺമെന്റ് ഐ ടി ഐയിൽ സർവേയർ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിന് ഈ വരുന്ന 3-ാം തീയതി, അതായത് ജൂൺ 3-ാം തീയതി രാവിലെ 11 മണിക്ക് ഒരു ഇന്റർവ്യൂ നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് 3-ാം തീയതി ഹാജരാകണം എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
3: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മോർണിംഗ് മോജോ.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊല്ലം ആയൂർ അർക്കന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗത്തിൽ SLT വൊക്കേഷണൽ അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ 1-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻ്റർവ്യൂ വരുന്നത് ഈ വരുന്ന June 2 രാവിലെ 11 മണിക്കായിരിക്കും കേട്ടോ. ആ ഒരു കാര്യം മറക്കാതിരിക്കുക. ആൻഡ് അതുകൂടാതെ തന്നെ ആയൂർ ഗവൺമെൻറ് ജവഹർ UP സ്കൂളിലെ UPST ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ വരുന്നത് ഈ വരുന്ന 2 മണിക്കാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കൊട്ടാരക്കര എഴുകോൺ ഗവൺമെന്റ് VHSS ആൻഡ് THSS VHSC വിഭാഗത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ കൂടാതെ തന്നെ ED അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ വരുന്നത് ഈ മാസം 30 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ചാണ്. ഈ ഒരു ഡേറ്റ് മറക്കാതിരിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:35 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും തീരുന്നില്ല, കേട്ടറിയാനുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ചൊവ്വാഴ്ച നമ്മുടെ കേരളത്തിൽ എത്തുമെന്നാണ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇനി വൈകുമെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അനുകൂല സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു വിലയിരുത്തലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ജൂൺ 5 ശേഷം മാത്രമേ നമ്മുടെ കാലവർഷം കേരളത്തിൽ എത്താനായിട്ടുള്ള ഒരു സാധ്യത പറയുന്നുള്ളൂ. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വേറെയാണ് കേട്ടോ. അവിടെ ഈ മാസം 15 തന്നെ കാലവർഷം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തായാലും നമ്മുടെ കാലവർഷത്തിന് കൂടുതൽ മുന്നേറാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഡേറ്റിന് എത്താനായിട്ട് പറ്റാഞ്ഞത്. അപ്പൊ അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറബിക്കടലിന്റെ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ കാലവർഷം വ്യാപിക്കുമെന്നാണ് വിലയിരുത്തലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്ത മാസം, അതായത് ജൂൺ 5 ശേഷം മാത്രമായിരിക്കും നമ്മുടെ കേരളത്തിലെ കാലവർഷം എത്തുക. അതിന് മുന്നായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേനൽമഴയുടെ ഒരു തരംഗം തന്നെയായിരിക്കും. അപ്പം എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 52 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ 7 തൊട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ നമ്മളിങ്ങനെ മോർണിംഗ് മോജോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തേക്ക് അപ്ഡേറ്റുകൾക്ക് വിട പറഞ്ഞുകൊണ്ട് ഞാനും പതിയെ സ്കൂട്ടാവുകയാണ്. ആരും എവിടെയും പോകരുത്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ര എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 ഒ ക്ലോക്ക്.

0: യാത്രയായ ഇപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർജെ ശ്രീശാന്താണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആസ്ട്രാ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ വണ്ടി ഓൺ ആസ്ട്രാ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെടാൻ പോവുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: നിതിൻ.
0: നിതിൻ, നിതിൻ ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: കണ്ണല്ലൂർ, കൊല്ലം.
0: കണ്ണല്ലൂരാണ്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അച്ഛനമ്മ, സിസ്റ്റർ.
0: എല്ലാവരും ഹാപ്പിയായിട്ട്
1: പോകും.
0: അമ്പലത്തിൽ വന്നെയാണോ?
1: അമ്പലത്തിൽ വന്നു.
0: ദർശനം കഴിഞ്ഞോ?
1: പ്രശ്നം, അവര് കയറി, ഞാൻ അല്ലാത്തോണ്ട് പുറത്തോട്ടാണ്.
0: ഓക്കെ, ചേട്ടൻ കയറിയില്ല, ബാക്കിയുള്ളെല്ലാം കയറി അല്ലേ?
1: അതെ അതെ.
0: ശരി, അപ്പോഴേ എന്താ ചെയ്യുന്നത്?
1: ഡ്രൈവറാ.
0: ഡ്രൈവറാണ്, ഡ്രൈവിംഗ് ഫീൽഡ് പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര നാളത്തെ ഡ്രൈവിംഗ് പരിചയമുണ്ട്?
1: 10 കൊല്ലത്തോളം ഉണ്ട്.
0: 10 കൊല്ലത്തോളം ഉണ്ട്. ആഹാ, ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ഡ്രൈവിംഗ് മേഖല ജീവിത മാർഗമായിട്ട് തെരഞ്ഞെടുത്തത്?
1: ഈ മേഖല മാർഗം എന്ന്, എന്റെ അച്ഛനും ബസ്സിലായിരുന്നു, ആ ഒരു ഫീൽഡിൽ അങ്ങനെ.
0: ഓക്കെ, അച്ഛനെ കണ്ട് പഠിച്ചാണോ വണ്ടി ഓടിക്കാനൊക്കെ?
1: അല്ല, അച്ഛൻ അങ്ങനല്ല, വണ്ടിയോട് ഒരു കൊച്ചിലെ ഒരു താല്പര്യമുണ്ട്, അങ്ങനെ വണ്ടി ആ ഒരു താല്പര്യത്തിലാണ്.
0: ഓക്കെ, അങ്ങനെ ചെറിയ പ്രായം മുതലേ നമുക്ക് വണ്ടി ഓടിക്കാൻ താല്പര്യം, വളയം പഠിക്കാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഈ ഒരു മേഖല അങ്ങ് തെരഞ്ഞെടുത്തു അല്ലേ?
1: അതെ അതെ.
0: ശരി, അപ്പൊ 10 വർഷമായിട്ട് ഈ ഒരു മേഖല പ്രവർത്തിക്കുകയാണ്. അപ്പം ലൈഫിൽ എപ്പോഴെങ്കിലും ഈ വണ്ടി മേഖല നിന്നിട്ട് മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: വണ്ടി മേലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ, എടുത്തു പുറത്തേക്കാത്ത അനുഭവങ്ങളൊന്നുമില്ല. പിന്നെ യാത്ര ഒരു എക്സ്പീരിയൻസ് അത്ര ഉള്ളു. ഇപ്പൊ തന്നെ ഒരു യാത്ര കഴിഞ്ഞു വരുവാണ്, തെങ്കാശി തിരുമല കോവിലിൽ നിന്ന് വരിക, തമിഴ്നാട്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇപ്പൊ നേരെ ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്നത്. 250 കിലോമീറ്ററോളം യാത്ര കഴിഞ്ഞാണ് ഇപ്പൊ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ യാത്ര എത്രത്തോളം നമ്മൾ ചെയ്യുന്ന അത്രത്തോളം ഒരു ആ ഒരു യാത്ര ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്.
0: തീർച്ചയായിട്ടും അപ്പൊ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ, ഡ്രൈവർ ചേട്ടന്മാർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് അല്ലേ യാത്രകൾ ചെയ്യാം?
1: ദൂരെ ഓടിക്കുന്നതനുസരിച്ച് നമുക്ക് എത്രത്തോളം ദൂരെ ഓടിക്കുന്നു അത്രത്തോളം തരത്തില്ലേ, അത്ര ഉള്ളു.
0: യാത്രകൾ ചെയ്ത് മതിയായിട്ടില്ല?
1: ഇല്ല, യാത്ര ഒരിക്കലും മതിയാവത്തില്ല. ഇല്ല, യാത്ര എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ചെയ്യാത്ത ത്രില്ല് കൂടത്തേ ഉള്ളു.
0: അടിപൊളി. അപ്പം എങ്ങോട്ടാണ് ഇനി പോകാൻ ആഗ്രഹമുള്ള ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് ഏതാ?
1: മൂന്നാർ തന്നെ.
0: മൂന്നാർ തന്നെ, കേരളത്തിൽ മതി?
1: കേരളത്തിൽ മതി. കേരളത്തിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ, നമ്മളൊരു നാടിന്റെ ഒരു പ്രകൃതി ഭംഗിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ സുഖം. ജനിച്ച നാടിന്റെ പ്രകൃതി ഭംഗിയാണ്, അത് കഴിഞ്ഞാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനുള്ളത് നമ്മളെ കേരളത്തിലെ നാട് പ്രകൃതി ഭംഗിയാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പം എവിടെയൊക്കെ ഏറ്റവും ദൂരെ പോയിട്ട് യാത്ര എവിടെയാ?
1: ഏറ്റവും ദൂരെ പോയത് ചെന്നൈ, പിന്നെ ബാംഗ്ലൂർ, അങ്ങനെയൊക്കെ ഉള്ള പറയാത്ത ഒരുപാട് ഉണ്ട്. അതിപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഓർത്തോർത്ത് പറയാനായിട്ടുള്ള സാധിക്കാൻ പാടാണ്. നമ്മളെ ജോലി ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലെ യാത്രകളുണ്ട്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി ഡ്രൈവറായ നമ്മുടെ നിതിൻ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജി ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Yes, once again we are back on Radio 1D with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Nattarkuppum. Appo nammal angarthe nammude Ganapathi ambalathinte thottarilathe nammude driver aya Nidhin Chetanodu ingane varthanam parnjondirikkana. So Chetanodu korchu karyangal koodi chodikkanundu. Appo Cheta, appo nokkuvaanengil nammude naattile roadukalile vandikalude enna ingane koodikondirikkana. Adanusarichu accidents undavana alle. Pala ashradha moolavana palappolum ee apakadangal undavunnathu. Appo oru nalla driver, oru perfect driver roadil engane aayirikkanu perumaarannathu.
2: Vaahanam odichu padikkunna oru reethiyil thanneyanu nammude ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓടിക്കുക. നമ്മളെ സ്വഭാവം പോലെ തന്നെയാണ് ഡ്രൈവിങ്. അതാണ് നമ്മുടെ സ്വഭാവ രീതിയിൽ ആ ഒരു നമുക്ക് കൊണ്ടുവരാവുന്ന ആ ഒരു രീതി തന്നെ നമ്മൾ ആ ഓടിക്കുന്ന കൊച്ചു നാളിലോട്ടെ ആ ഓടിച്ച് ആ ഒരു രീതി തന്നെ നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സ്വഭാവം പോലെ ഞാനായിരിക്കുന്നത്. റോഡിലിറങ്ങുന്നതും നമ്മളെ വീട്ടിൽ ഉള്ള ആ ഒരു നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്വഭാവ രീതിയാണ് നമ്മുടെ ഡ്രൈവിംഗിലും കാണിക്കുന്നത്. നല്ലൊരു സ്വഭാവമുള്ള വ്യക്തി നല്ലൊരു ഡ്രൈവർ ആയിരിക്കും.
3: അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തി, നല്ലൊരു സ്വഭാവമുള്ള വ്യക്തി നല്ലൊരു ഡ്രൈവർ ആയിരിക്കും.
2: ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടിരിക്കണം. കാരണം നമ്മൾ നമുക്കിപ്പം ഒരു ഇടുങ്ങിയ റോഡ്, അപ്പം വരുന്നവർക്ക് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റുന്ന സാഹചര്യം. അപ്പം രണ്ടുപേരും മാറിയില്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ വിട്ടുവീഴ്ചയില്ല. വിട്ടുവീഴ്ച ഉള്ളവർക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും. കാരണം ഡ്രൈവിംഗ് ഒരു മത്സരമല്ല, അത് ഞാൻ ഒരു ജോലി ആട്ടെ. ആ ഒരു ഓവർടേക്കിങ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. നമുക്ക് ഒരു ഡ്രൈവിങ്ങിനോടുള്ള ആ ഒരു നിയന്ത്രണം അതെ ഉദ്ദേശിച്ചുള്ളത്.
3: തീർച്ചയായും പേഷ്യൻസ് വേണം നമുക്ക് ഡ്രൈവിംഗിൽ അല്ലേ.
2: അതെ, അപ്പോൾ ഡ്രൈവിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്ഷമയാണ്. ക്ഷമയില്ലാത്തവർക്ക് ഡ്രൈവിങ്ങിൽ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ക്ഷമ ബുദ്ധിമുട്ടാകുമ്പോഴാണ് ആക്സിഡൻസ് ഒക്കെ കൂടുതലും വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സാഹചര്യം വരണമെങ്കിൽ ആദ്യം നമുക്ക് ക്ഷമ വേണം.
3: തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എപ്പോഴും നമ്മളൊരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ അയാളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫൻസീവ് ഡ്രൈവിംഗ് ആയിരിക്കണം. സോ അപ്പോൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഡ്രൈവേഴ്സൊക്കെ ഒന്നുകൂടി വ്യക്തമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നിതിൻ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ചേട്ടാ ഇന്ന് സന്തോഷം പരിചയപ്പെടുന്നത് ഈ ഒരു ഡ്രൈവിംഗ് കരിയറിൽ മുൻപോട്ട് സന്തോഷത്തോടെ പോകാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഈ സ്വന്തം കൊട്ടാരക്കര ഗണപതി ടെമ്പിളിന്റെ തൊട്ടടുത്തെത്തി ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് നമ്മുടെ നിതിൻ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് സിദ്ദിഖ് ഷമീർ.
0: സിദ്ദിഖ് ഷമീർ, ഓക്കെ.
1: ഊരാണ് സ്ഥലം?
0: ഊരാണ് വീട്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ.
0: എല്ലാവരും ഹാപ്പി ആയിട്ട്?
1: എല്ലാവരും ഹാപ്പി ആയിട്ട്. കുഴപ്പമില്ല.
0: ഇവിടെ എന്താ പരിപാടി?
1: നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേച്ചിയെ കൊണ്ട് അമ്പലത്തിൽ വന്നു. പുള്ളിയുടെ മകൻ അവിടെ ഇല്ല, അങ്ങനെ വണ്ടി എടുത്തോണ്ട് വന്നത് അവിടെ അമ്പലത്തിൽ തരാണ്.
0: ഓക്കെ, അമ്പലത്തിൽ വന്നെയാണ്. ശരി, അപ്പോഴേ എന്താ ചെയ്യുന്നത്?
1: ജെ സി ബിയുടെ ഒക്കെ പരിപാടിയാണ്, വണ്ടിയുടെ വർക്കും വണ്ടി ഓട്ടങ്ങൾ.
0: ഇന്ന് ഞാൻ പരിചയപ്പെട്ട എല്ലാവരും ഈ വണ്ടി ഫീൽഡ് വർക്ക് ചെയ്തവരാണല്ലോ. അത് എന്താണ്, യാദൃശ്ചിയോട് വന്നെയാണ് മനഃപൂർവ്വം ചെയ്തല്ലേ കേട്ടോ. ശരി, അപ്പോഴേ എത്ര നാളത്തെ വണ്ടി ഫീൽഡിലുണ്ട്?
1: 4 ഇയർ.
0: 4 വർഷമായിട്ടുണ്ട്.
1: പി എസ് സിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കൂടെ ചെലവുകളും കാര്യങ്ങളും നടക്കാൻ വേണ്ടി ജീവിച്ചു പോകണ്ടേ?
0: തീർച്ചയായിട്ടും നല്ല കാര്യം, നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ പിന്നെ നമുക്കൊരു ചെറിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ജോലി ചെയ്യുന്ന അല്ലേ?
1: അതെ അതെ.
0: ശരി, അപ്പോഴേ പി എസ് സി ഒക്കെ പഠിച്ചോണ്ടിരിക്കുക, അപ്പം നാളെ ഒരു വലിയ സർക്കാർ ജോലി എന്ന വലിയ ലക്ഷ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏത് ഫീൽഡാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്?
1: സർക്കാർ ജോലി നമുക്കങ്ങനെ എൽ ഡി കേൾക്കാലും മതി, നമുക്ക് ഏതായാലും മതി, ഏതെങ്കിലും ഒന്ന് കയറി പറ്റുക. അത്രേയുള്ളൂ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഏതെങ്കിലും ഒരു സർക്കാർ പോസ്റ്റിൽ കയറും.
0: ഇപ്പൊ ഈ സർക്കാർ ജോലി എന്ന് പറയുമ്പോഴേ ഞാൻ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പം ഈ ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് സർക്കാർ ജോലി, ഒരു കല്യാണമൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു സർക്കാർ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിവാഹമൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമുണ്ട്.
1: കാര്യങ്ങളെല്ലാം ഈസിയാണ്, അത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. പിന്നെ മഴ വെയിലും നോക്കേണ്ട കാര്യമില്ല, കറക്റ്റ് ആയിട്ട് സാലറി വരുന്നുണ്ട്. ആരുടെയും മറ്റുള്ളവരെ വായിൽ ചെയ്യണ കേൾക്കണ്ട, കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ജോലിയുണ്ട്.
0: അത് മാത്രം സെക്യൂരിറ്റി ഉണ്ട്,
1: ഇറക്കി വിടാൻ പറ്റത്തില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ ഒരു വലിയ ലക്ഷ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു സർക്കാർ ജോലി എന്ന രീതിയിൽ. അപ്പൊ എന്തായാലും ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടട്ടെ, എല്ലാം ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കും.
1: ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു ബ്രോ.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ഓയൂർ സ്വദേശിയായ സിദ്ദിഖ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Natarkuppum. Appo nammal angarde nammude sondam kottarakara Ganapathi ambalathinte tottarigilethi inge oru paadu nalla manushare ingane parichayappettondirikkana. Dei tottaduthoru chetan undu, chetane onnu parichayappedam. Endanu peru?
1: Rajiv
0: etta veedadathaneyano?
1: Alla, Nedumbangavu.
0: Nedumbangavilana, seri, veedil aarekkundu?
1: Veettil rendu makkalum, bhariyam,
0: nanum. Makkalokke enda cheyyunne?
1: Makkale rendu vere aayichu.
0: Rendu vere penmakkalana?
1: Aa, rendu penmakkala.
0: Okay, appo jeevithokke engane povum?
1: Ivan സ്കൂൾ വണ്ടി ഓടുന്നു.
0: സ്കൂൾ വണ്ടി ഓടുകയാണ്. കുറച്ച് കൊച്ചു മനസ്സുകളെ ഇങ്ങനെ മെരുക്കി
1: പോയിക്കൊണ്ടിരിക്കുകയാണ്. യു കെ ജി തൊട്ട് പ്ലസ് ടു വരെ ഉള്ള പിള്ളേരെ.
0: ഓക്കെ, അപ്പം ഡ്രൈവിംഗ് ഫീൽഡ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഡ്രൈവിംഗ് ഫീൽഡ് ചൂസ് ചെയ്തേ?
1: അന്ന് അന്ന് തൊട്ടേ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ വലിയ പഠിത്തമൊന്നും പഠിച്ചില്ലല്ലോ. എല്ലാ ഡ്രൈവിംഗ് അന്ന് ഒമ്പതാം ക്ലാസ് എല്ലാം പഠിച്ചോളൂ. മകളെ പഠിച്ചോണ്ട് ഡ്രൈവിംഗ് തന്നെ തിരഞ്ഞെടുക്കും.
0: ഓക്കെ, അപ്പൊ നമ്മള് ഒമ്പതാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നീട് തുറന്ന് പഠിക്കാൻ പറ്റാത്തോണ്ട് ഡ്രൈവിംഗ് മേഖല എങ്ങനെ തെരഞ്ഞെടുത്ത് ജോലി മാർഗമാണ് അല്ലേ? ശരി ശരി, ഇപ്പൊ സന്തോഷമാണോ? ഹാപ്പിയാണോ? ചെയ്യുന്ന ജോലി ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് ഹാപ്പിയാണ്. ശരി, അപ്പഴേ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
1: ആഗ്രഹങ്ങൾ എല്ലാം കഴിഞ്ഞു.
0: എല്ലാം കഴിഞ്ഞു.
1: പെമ്പിള്ളേരെ മാനായിട്ട് അയക്കണം. എല്ലാം അയച്ച് അയച്ച് അവർ ഈരണ്ട് കുട്ടികളുമായി.
0: ഉപ്പനാണിപ്പോ?
1: അപ്പനാ.
0: ഓക്കെ, ശരി.
1: എല്ലാം കഴിഞ്ഞു. അപ്പൊ അവർക്ക് ആഗ്രഹങ്ങൾ നടത്തി കൊടുത്താൽ മതി. അപ്പൊ അവര് ഇപ്പൊ ഇവിടുന്ന് ഗുരുവായൂർ തൈനകത്ത് കയറ്റി വിടാം.

0: லைன் பஸ்ல,
1: லைன் பஸ்ல
0: அந்த லைன் பஸ்ல உள்ள ஓடுவோம்.
2: നിരവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിചയപ്രജ്ഞനായ ഡ്രൈവറാണ് നമ്മളിങ്ങനെ റേഡിയോയിലൂടെ പരിചയപ്പെട്ടോണ്ടിരിക്കുന്നത്. സോ അപ്പൊ എന്തായാലും നമ്മുടെ രാജീവനോട് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുകാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: Yes, we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടരികിലെത്തി നമ്മുടെ രാജീവ് ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളെ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, ചേട്ടൻ പറഞ്ഞാൽ ഒരു 32 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഡ്രൈവിംഗ് മേഖലയിലുണ്ടല്ലേ. അപ്പോൾ ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നല്ല അനുഭവം, ചീത്ത അനുഭവം, എന്തെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ?
1: ഡ്രൈവിംഗ് ഫീൽഡിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ അവനവൻ്റെ കഴിവ്, അവൻ്റെ യുക്തിയാണ്. ഒരു അപകടം വരുമ്പോൾ അവനവൻ്റെ മനസ്സിലിരിക്കുന്ന യുക്തിയാണ് അന്നേരം പ്രവർത്തിക്കുന്നത്. അല്ല, ഞാൻ എല്ലാവരും വലിയ ഡ്രൈവർ ഒന്നും പറഞ്ഞിട്ടില്ല. ആരുമില്ല ഡ്രൈവിംഗ്, ആരുമില്ല വലുത്. ഒറ്റ കുഞ്ഞുങ്ങളും വലുതില്ല. അന്നേരം നമ്മൾ യുക്തി പ്രയോഗിക്കുന്ന ഡ്രൈവിംഗ് അല്ല. ഞാനാ വലുത്, നീയാ വലുത്, ഞാൻ വണ്ടി പറത്തിക്കൊണ്ട് പോകുന്നവനാ വലുത്, അങ്ങനെയൊന്നുമില്ല. അന്നേരത്തെ യുക്തി പോലെ കുടിക്കുന്നവനാ ഡ്രൈവിംഗ് ഡ്രൈവർ.
0: തീർച്ചയായും തീർച്ചയായും. ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞ കാര്യമാണ്, നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, ഞാനൊരു ബെറ്റർ ഡ്രൈവറാണ്, അടിപൊളി ഡ്രൈവറാണ് പറയുന്നത്. പക്ഷേ ചേട്ടൻ പറയുന്നത് ആരും അത്ര ബെറ്റർ ഡ്രൈവർ അല്ല. ഇപ്പോഴും നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു ആവറേജ് ഡ്രൈവേഴ്സ് ആണ്.
1: അതെയാണ്, ആവറേജ് ഡ്രൈവറായിട്ട്. അല്ല, ഞാനാ വലുത്, മറ്റാ വലുതൊന്നും ആയില്ല. അല്ല, വണ്ടി പറത്തിക്കൊണ്ട് പോകുന്നവനാ വലുത്, അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. അന്നത്തെ അവനവൻ്റെ യുക്തിയാണ്. ഒരു അപകടം വരുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ കുറുക്കെ വന്ന് ചാടുന്നത് ചിലപ്പം ചവിട്ടിയെ കിട്ടത്തില്ലായിരിക്കും, ചിലപ്പോൾ ഒറ്റ ചവിട്ടിനെ കിട്ടും. നമ്മൾ അതിനകത്ത് പാസഞ്ചറേയും കൂടെ നോക്കണം. അത് ഒരാളെ നോക്കേണ്ട, നമ്മൾ ഇതിനകത്തിരിക്കുന്ന 16 പേരും കൂടെ നോക്കണം. ചിലപ്പോൾ ആ ഒരാളെ രക്ഷപ്പെടുത്താൻ കിട്ടിയാൽ നമ്മളെ വണ്ടി ഇരിക്കുന്ന 16 പേരായിരിക്കും അതിന് സമ്മാനം പറയേണ്ടത്. ആ അന്നത്തെ യുക്തിയാണ് ഡ്രൈവിംഗ്. ഇപ്പം എന്നെക്കായും പ്രായം കുറഞ്ഞതായിരിക്കും എന്നെക്കായും യുക്തി പ്രവർത്തിക്കുന്നത്.
0: അങ്ങനെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസിലെ വാക്കുകളാണ് കേട്ടത്. സോ അപ്പൊ എന്തായാലും ചേട്ടാ, ഇങ്ങനെ പരിചയപ്പെടുന്ന സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ
1: കേട്ടോ. ആ കുഴപ്പമില്ല, മാനായിട്ട് പോവാം. 10-30 കൊല്ലം കൊണ്ട് വളയം പിടിച്ച് ഇനിയിപ്പോ നമ്മൾ വീട്ടിൽ ഇല്ലാതെ അവരെ ഓട്ടങ്ങൾ ഓടിയാണ്.
0: അപ്പൊ എന്നാലും നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് നെടുമങ്കാവ് സ്വദേശിയായ രാജീവേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
0: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

സത്യം നമ്മുടെ കണ്ണിൽ ഈ ലോകമിതിങ്ങനെ പമ്പര ചുറ്റണം എന്റെ തീർപ്പിൽ പിടവെട്ടാണ് പണ്ടേ തടിക്കേതാണ് നിന്റെ ഒരുമ്പെട്ടാലും മൊത്തം അപാട കത്തിത്തീരുന്ന തീ ഞാനേ നിന്നാളുന്ന തീ ഞാനേ നീ ചുമ്മാതെ ചട്ടിയിൽ വേണ്ട.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ചു പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ടിയിരിക്കുന്ന സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടി യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0474 2 9 1 9 0 9 0 0 4 7 4 2 9 1 9 0 0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9 5 2 6 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ട്രൂ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യുമല്ലേ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? കവിതയുടെ വരികളിൽ പ്രണയത്തിൻ്റെ മഞ്ഞുതുള്ളികളും വിപ്ലവത്തിൻ്റെ അഗ്നിശാല

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര.

0: കേക്കെടുക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിബ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 15 മിനിറ്റ് ആയിരിക്കണല്ലേ. അപ്പൊ നമ്മുടെ കാസറ്റ് കഫേയിലെ ഫസ്റ്റ് ലിസണർ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
3: നമസ്കാരം, ഇത് അജയമണി.
2: അജയമണി ചേട്ടാ, എന്തുണ്ട്
3: വിശേഷം? എന്തുണ്ട് വിശേഷം സുൽത്താന?
2: ഇവിടൊക്കെ എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നു. അവിടെയോ?
3: ഇവിടെ എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നു. ഇന്നെന്തുണ്ട് സ്പെഷ്യല്?
2: ഇന്ന് എന്തുണ്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചാല് അറിയില്ല, ഇതുവരെ കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല. അവിടെയോ?
3: ആ, ഇവിടെയും കഴിക്കാൻ ടൈം ആയിട്ടില്ല, പക്ഷെ ഇവിടെ അവിയലിന് അരിയുന്നുണ്ട്, അത്രേ ഉള്ളൂ.
2: ആണല്ലേ, സാധാരണ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങോട്ടാണല്ലോ ആരെയും ചോദിച്ചേ.
3: അത് റെഡി ആയിട്ട് ഇങ്ങോട്ട് മാത്രം കേട്ടാ പോരല്ല, ഇപ്പൊ ഇനി അങ്ങോട്ട് ചോദിക്കും.
2: ആണല്ലേ, അപ്പൊ മഴയൊക്കെ ഉണ്ടോ അവിടെ?
3: ഇവിടെ എന്തായാലും ഇല്ല. അവിടെ ഉണ്ടോ?
2: ഇവിടെ ഇല്ല,
3: അത്രേ ഉള്ളൂ.
2: അത്രേ ഉള്ളു അല്ലേ. അപ്പൊ ഏത് പാട്ട് ഇന്ന് കേക്കണ്ടേ?
3: ഇന്ന് സഞ്ചാരിക്കാത്തയാ.
2: സഞ്ചാരിക്കാത്ത? കുറച്ചുകൂടി പാടുന്നോ?
3: ഇല്ല
2: ഇല്ല, പാടുന്നില്ല. ഇന്ന് മണിച്ചേച്ചിക്ക് വേണ്ടി തന്നെയാണോ?
3: അല്ല,
2: പിന്നെ ആർക്ക് വേണ്ടിട്ടാ?
3: സുൽത്താനയ്ക്കും പിന്നെ അൻസറോ.
2: ആ, നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയർ. തീർച്ചയായിട്ടും പറയാം ചേട്ടാ.
3: നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ കേട്ടോണ്ടിരിക്കുന്നവർക്കും.
2: ഓക്കെ ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ.
3: താങ്ക് യു.
2: അപ്പോ നമ്മളിപ്പോ വിളിച്ചത് പുത്തൂരിൽ നിന്നും അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് സഞ്ചാരി എന്ന സിനിമയിലെ വളരെ സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ടാണ് റസൂലെ നിൻകനിവാലെ എന്ന പാട്ടാണ്. അതും നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. യൂസഫ് അലി കേച്ചേരി സാർ വരികൾ എഴുതി ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ട്. പ്രത്യേകം നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള അസർ ചേട്ടനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അജയമണി ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ടെൻസിലാണ് കേട്ടോ. വാടാ വണ്ണിലെ ബേ ബനാനെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്ലേ ചെയ്ത് തരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഏ ബനാനെ എന്ന പാട്ട് വാടാ സിനിമയിലെ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടിരുന്ന ഒരു പാട്ട് തന്നെയാണ്. ഇലക്ട്രോണിക് കിളി പാടി വിനായക് ശശികുമാർ സാർ. വരികൾ എഴുതി ഇലക്ട്രോണിക് കിളി തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ പാട്ട് എന്തായാലും ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. അപ്പോൾ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474-291-0-0-0-4-7-4-2-9-1-9-0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526-4900-952 6649-0900. So keep on listening to Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vilakkuravum gunamenmayum njangal nalkunna urappu.
4: Ella veetavashyangalkkum Aljo oppumundu.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, Vilakkuravinte Vismayam.

0: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? സച്ചിൻ. എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ അവിടെ?
2: ഇപ്പൊ
1: മഴയൊന്നും പെയ്യുന്നില്ല. രാവിലെ പെയ്തായിരുന്നു തോന്നുന്നു. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഒന്നും കഴിച്ചില്ല. കഴിക്കാനായിട്ട് റെഡിയായി നിക്കാണ്. വെക്കേഷൻ ഒക്കെ തീരാറായല്ലോ. അപ്പൊ ഇനി എന്തോ ചെയ്യും? ഇനി സ്കൂളിലൊക്കെ പോയി തുടങ്ങണ്ടേ? വീണ്ടും പോയി തുടങ്ങണം. എന്തോ ഒരു വിഷമം പോലെ. വിഷമൊന്നുമില്ല. അപ്പൊ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി എക്സൈറ്റഡ് ആണോ? കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടിട്ട് ആണല്ലേ. അതൊക്കെ പോട്ടെ. സച്ചുമോൻ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? കൊച്ചുകുഞ്ഞിന്റെ അച്ഛൻ എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്കേലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? എനിക്ക് വേണ്ടിട്ടാണ്. താങ്ക് യു കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സച്ചിക്കുട്ടനാണ് കേട്ടോ. സച്ചി ചോദിച്ചിരിക്കുന്നത് വാഴ സിനിമയിലെ, വാഴ ടു സിനിമയിലെ വളരെ ട്രെൻഡിങ് ആയിരുന്ന ഒരു പാട്ടാണ് കൊച്ചുകുഞ്ഞിന്റെ അച്ഛനൊരു എന്നൊരു പാട്ടല്ലേ. അത് നമ്മുടെ കലാഭവൻ മണിസാർ എഴുതി അതുപോലെ തന്നെ പാടുകയും ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. അതും സിദ്ധാർത്ഥ വിജയൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് സച്ചിമോൻ നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ. എനിക്ക് സാലുമായ് എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. സാലുമായ് എന്ന പാട്ട് റൈസ് എന്ന മൂവിയിലെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു. അമിതാഭ് ഭട്ടാചാര്യ ലിറിക്സ് എഴുതി, അതുപോലെ തന്നെ അർജിത് സിംഗും ഹർഷ്ദീപ് കൗറും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ഹിന്ദി സോങ് ആണല്ലേ. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909047 2919909090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052669090. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. SSLC യും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ താ കേട്ടോളൂ.
1: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
0: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
1: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edukon.org.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 കഴിഞ്ഞു 41 ആയിരിക്കാണല്ലേ. അപ്പം നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ, ഇഫം സുൽത്താന. ഇന്ന് എൻ്റെ കൂട്ടുകാർ സൽമയുടെ മകൻ ഇഷാന്റെ ജന്മദിനമാണ്. ഇഷാൻ മോന് വിഷസ് പറഞ്ഞുകൊണ്ട് ആകാശം മിഠായി മൂവിയിലെ ആകാശ പാലക്കൊമ്പ് തൂഞ്ഞാലിൽ എന്ന ഗാനം പ്ലേ ചെയ്ത് തരണേ പ്ലീസ്. സ്നേഹത്തോടെ മാഗി ജോർജ് YP എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കൂടാതെ പാട്ട് തരില്ലേ എന്ന് വിഷമത്തോടൊരു മെസ്സേജ് കൂടി. അതെന്താണ് അങ്ങനെ ഒരു ചോദ്യം? ആസ്ട്രിയ FM 90 അല്ലാതെ പിന്നെ ആരാണ് ഈ പാട്ട് പ്ലേ ചെയ്ത് തരാൻ പോകുന്നത്? എന്തായാലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇഷാൻ മോനെ നല്ലൊരു ബർത്ത്ഡേ വിഷസ് ആസ്ട്രിയ FM 90 പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആകാശ പാലക്കൊമ്പത്തിൽ ഊഞ്ഞാലിൽ എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണല്ലേ. അതും ആകാശമിട്ടായി എന്ന മൂവിയിലെ അഭിജിത് കൊല്ലം പാടി, റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി, മൻസൂർ അഹമ്മദ് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
0: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം. സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിന്ദ് പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കുവേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തുപരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
4: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാന് DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു, അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് CMN പിന്നെ മുഖ്യമന്ത്രിയായി ചാർജെടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 2 ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട് കൂടിയുള്ളത്. ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കാണല്ലേ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0417429090474 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690900. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിൽ പാട്ടുകൾ ചോദിച്ച് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സാറ്റർഡേ നമ്മൾ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് വെച്ച് ആ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നൊരു ദിവസമാണല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ തന്നെ 2 മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ആസ്ട്രിയ, എനിക്ക് റൺ ബേബി റൺ എന്ന മൂവിയിലെ ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ എന്ന പാട്ട് വെച്ച് തരുമല്ലോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആറ്റുമണൽ പായയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണല്ലോ അത്, റൺ ബേബി റൺ എന്ന മൂവി കണ്ടിട്ടുള്ള എല്ലാവർക്കും. പ്രത്യേകിച്ച് ആ പാട്ട് പാടിയത് നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് കേട്ടോ. വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ് സാറും അതുപോലെ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്തത് രതീഷ് വേഗയും ചേർന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ എഫ് എം, ഞാൻ ജയലേഖ ജയരാജ്. നമ്മുടെ കൊട്ടാരക്കരയിലെ ആസ്റ്റർ ട്യൂഷൻ സെൻ്ററിലെ +2 റിസൾട്ട് 153 ഫുൾ A+ നേടി വിജയപാത തുടരുന്നുണ്ട്. വിജയിച്ച എല്ലാ കുട്ടികൾക്കും ആ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച എല്ലാ അധ്യാപകർക്കും സ്റ്റാഫുകൾക്കും വേണ്ടി വാഴ 2-ലെ തൂക്കി കരങ്ങളോടെ എന്ന് പാട്ട് കേൾപ്പിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും നല്ലൊരു കൺഗ്രാചുലേഷൻ പറയുകയാണ് കേട്ടോ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് എത്താൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച ജയലേഖ ചേച്ചിക്കും നല്ലൊരു ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം തൂക്കി എന്ന പാട്ട്. അത് ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാഴ 2 കണ്ടിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. മാളവികാ സുന്ദർ പാടി, ശബരീഷ് വർമ്മ വരികൾ എഴുതി കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ട്രെൻഡിങ് പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യാസിബ് കഫേ, ഇവിടെ
1: ഇഷ്ടം പോലെ പാട്ട്.
2: യെസ് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട്. ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ആരാ സംസാരിക്കുന്നേ?
3: ഇശാന്ത്.
2: ഇശാന്ത്, ആ റേഡിയോ അടുത്ത് നിന്ന് മാറി നിൽക്കാമോ? ഹലോ, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല. ഹലോ
3: ഹലോ,
2: ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ഇല്ല,
2: ഒന്നും കഴിച്ചില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, ചേട്ടൻ,
2: എല്ലാരും ഉണ്ടല്ലോ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണോ? ഓക്കെ. ഇശാന്ത് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: ഞാൻ എട്ടില്.
2: എട്ടില്? അപ്പൊ ഇനി എട്ടിലോട്ടാണോ അതോ ഇനി ഒൻപതിലോട്ടാണോ?
3: എട്ടിലോട്ട്.
2: ഇനി എട്ടിലോട്ട്. അപ്പൊ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. അപ്പൊ അതിന്റെ എക്സൈറ്റഡ് ആണോ സ്കൂളിൽ ഫ്രണ്ട്സിനെ ഒക്കെ കാണാനായിട്ട്? ആണല്ലേ, എല്ലാത്തിനും ആന്നേ ഉള്ളല്ലേ. അപ്പൊ ഏത് പാട്ടാ കേക്കണ്ടേ? വാസ്കോഡ് ഗാമ എന്ന പാട്ടാണ് കേക്കണ്ടല്ലേ. അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. മാർക്കിന് വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ആർക്ക്
3: വേണ്ടിട്ടാ?
2: ചേട്ടന് വേണ്ടിട്ടാണല്ലേ. അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ഇശാങ്കാണ്. ഇശാങ്ക്, ഇശാങ്കിന്റെ ചേട്ടന് വേണ്ടിട്ട് വാസ്കോഡ ഗാമ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോട്ടാ മുംബൈയിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടിരുന്ന ഒരു പാട്ടാണ്. അത് നമ്മുടെ അഫ്സലും അതുപോലെ തന്നെ റിമി ടോമി ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള രാഹുൽ രാജ് മ്യൂസിക് കമ്പോസ് ചെയ്ത്, വയലാർ ശരത് ചന്ദ്രവർമ്മ സർ ലിറിക്സ് എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ പാട്ട് കേൾക്കാം. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, എന്റെ പേര് ആദർശ്. എനിക്ക് കക്കൂത്തി കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന മൂവിയിലെ കണ്ണാൻ തുമ്പി പോരാമോ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമ്പോൾ എന്നാണ് ആദർശ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. കാക്കൂത്ത് കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിൽ നമ്മുടെ ചിത്രാമ്മ പാടി ബിച്ചു തിരുമല സർ വരികൾ എഴുതി ഔസേപ്പച്ചൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ട്. അപ്പോൾ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0491904 2919 0909 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490905269 6649 0909 അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: SSLC-യും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ താ കേട്ടോളൂ.
2: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
1: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
2: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edukon.org.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 24 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ?
2: ഗുഡ് ആഫ്റ്റർനൂൺ, ജുവലാണ്.
1: ജുവലാണ്? ജുവൽ എവിടെ നിന്നാണ് വിളിക്കുന്നേ?
2: കൊട്ടാരക്കര.
1: കൊട്ടാരക്കരയിൽ നിന്നാണല്ലേ. ഓക്കെ, അപ്പൊ ജുവലിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: അമ്മ, പപ്പ, അനിയത്തി, അപ്പച്ചൻ, അമ്മച്ചി.
1: ഓക്കെ, ജുവൽ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: 7-ൽ.
1: 7-ലാണ്? അപ്പൊ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കാണോ? അതോ വെക്കേഷൻ കഴിഞ്ഞതിന്റെ വിഷമമുണ്ടോ?
2: അതുണ്ട്.
1: രണ്ടും ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ജുവൽ നിന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഇത്രേ ഉള്ളോ? ബാക്കി കൂടി പാടുന്നില്ലേ? ഹലോ
2: ഹലോ,
1: ബാക്കി കൂടി പാടുന്നില്ലേ?
2: ബാക്കി അറിയത്തില്ല.
1: എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? ഏത് പാട്ടാ പാടുന്നേ?
2: കണ്ണോട് കണ്ടപ്പോൾ.
1: ഒന്ന് പാടിക്കേ.
2: കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു.
1: ആഹാ, കൊള്ളാലോ, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ആട്ടുതോട്ടിൽ എന്ന പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? അനീതിക്ക് വേണ്ടിട്ടാണല്ലേ. ഇന്ന് ബർത്ത്ഡേ ആണോ? അനീതിയുടെ പേരെന്നാ?
2: ജുവാന.
1: ജുവാന. അപ്പൊ ജുവാന കുട്ടിക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരോടും വിശേഷം പറയണേ, ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു ഡാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ച ജുവലാണ്. ജുവലിന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ജുവാന മോക്ക് ആസ്ട്രോ FM 90 പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് ജുവാനയ്ക്ക് വേണ്ടിയിട്ടാണ് ജുവൽ ഇന്ന് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ആട്ടുതൊട്ടിൽ എന്ന പാട്ടാണ്. അത് അതിരം എന്ന സിനിമയിലെ പി ജയചന്ദ്രൻ സർ പാടി, അതുപോലെ തന്നെ വിനായക് ശശികുമാർ സർ വരികൾ എഴുതി, PS ജയഹരി സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. അപ്പൊ ഈ പാട്ട് എന്തായാലും നമ്മൾ ജുവാന മോക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് കേട്ടോ. ഹലോ ആസ്ട്രിയ, എനിക്ക് വെറുതെയല്ല ഭാര്യ എന്ന മൂവിയിലെ മുറ്റത്തെങ്ങും എന്ന് തുടങ്ങുന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയിലെ ഫ്രാങ്കോ TR സൗമ്യ, അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള വയലാർ ശരത്ചന്ദ്ര വർമ്മ സർ വരികൾ എഴുതി, ശ്യാം ധർമ്മൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചിങ്ങ പൈങ്കിളി കൂടാൻ വായ് എന്ന പാട്ട്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474-291-1090. 0474-291-090 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526649090. 9526649090. So keep on listening to Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് കേട്ടോ. അപ്പോ നമ്മുടെ കൂടെ ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ
3: ഹലോ,
2: ആരാ സംസാരിക്കുന്നേ?
3: ഹലോ
2: ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കാൻ തോന്നുന്നു. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഹായ് സുൽത്താന ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നീതു. എനിക്ക് എന്നോമൽ നിധിയല്ലേ എന്ന സോങ് വെച്ച് തരുമ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരാം കേട്ടോ. കാവൽ എന്ന സിനിമയിലെ മധു ബാലകൃഷ്ണൻ സർ പാടി, അതുപോലെ തന്നെ പി കെ ഹരിനാരായണൻ സർ വരികൾ എഴുതി, രഞ്ജിത് രാജ്വർമ്മ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ എന്നോമൽ നിധിയല്ലേ എന്ന പാട്ട്. ഈ പാട്ട് ഉറപ്പായിട്ടും നമ്മൾ നീതുവിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരാം. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹായ് ആശ്രയ, എൻ്റെ പേര് കാത്തു, എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. അതുപോലെ തന്നെ ജോബ് കുര്യനും മൃദുല വാര്യരും ചേർത്ത് പാടി മനോഹരമാക്കിയിട്ടുള്ള ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291904 2919 0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526490909. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പുമേൽക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂടെ മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: യാസിൻ കഫി, ഇവിടെ
1: ഇഷ്ടം പോലെ പാട്ട്. Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് ആർ ജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 52 മിനിറ്റ് ആയിരിക്കാണ്. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ കാസറ്റ് കഫെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണേന്ദു ആണ് കേട്ടോ. ഹായ് ആശ്രിയ, ഞാൻ കൃഷ്ണേന്ദു. മദ്രാസി പട്ടണ മൂവിയിലെ പൂക്കൾ പൂക്കും സോങ് വെച്ച് തരുമോ ചേച്ചി വെച്ച് തരണേ എന്ന് പറഞ്ഞാണ് കൃഷ്ണേന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരാം. പൂക്കൾ പൂക്കം തരണം എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് മദ്രാസ പട്ടണ എന്ന സിനിമയിലെ എന്നെ മുത്തുകുമാർ സർ വരികൾ എഴുതിയ ആൻഡ്രിയ ജെറാമിയ, ജി വി പ്രകാശ് കുമാർ ആൻഡ് ഹാരിണി ഇവരെല്ലാവരും ചേർന്ന് പാടി ജി വി പ്രകാശ് കുമാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് എന്തായാലും കൃഷ്ണേന്ദുവിന് വേണ്ടി പ്രത്യേകം ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും വിളിക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ സാറ്റർഡേ വിന്നറായിട്ട് ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയ ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ഇതേ സമയം നാളെ ഇതേ ടൈമിൽ ഇവിടെ ലൈവ് എന്തായാലും ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ റീജോയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനാമിക. നമ്മൾ എന്നും രാവിലെ കണ്ണു തുറക്കുന്നത് തന്നെ നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്കാണല്ലേ. അവിടെ മുതൽ തുടങ്ങും നമ്മുടെ കണ്ണു പിടിക്കുന്ന പലതരം കാഴ്ചകൾ. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ കാണാൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്ന വലിയ ഹോർഡിംഗ് ബോർഡുകള്, ടിവിയിലെ പരസ്യങ്ങള്, എവിടെ നോക്കിയാലും നമ്മളോട് എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്ന, നമ്മുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില കളറുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു പ്രൊഡക്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഓർമ്മ വരുമല്ലേ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണോ എന്ന്? അല്ല, പലപ്പോഴും ആ ബ്രാൻഡ് നമ്മളോട് പറയുന്ന ചില സ്റ്റോറികൾ അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ബ്രാൻഡുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. ഈ പറയുന്ന വലിയ മാജിക്കിന് പിന്നില് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോകമുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം ഭംഗിയായിട്ട് എത്തിക്കാം എന്ന് ചിന്തിക്കുന്ന ക്രിയേറ്റീവായ തലച്ചോറുകളുടെ ലോകം. യെസ്, ഇന്ന് May 27 ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അറിവിന്റെ ആഘോഷമായ നമ്മുടെ ലൗഡ് സ്പീക്കറിൽ ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഇൻട്രസ്റ്റിംഗ് ആയ മാർക്കറ്റിംഗ് ലോകത്തെ കുറിച്ചാണ്. ഈ വേൾഡ് മാർക്കറ്റിംഗ് ഡേയുടെ ഹിസ്റ്ററി എന്താണ്, പണ്ടത്തെ പരസ്യങ്ങൾ മുതൽ ഇന്നത്തെ മോഡേൺ പരസ്യങ്ങൾ വരെ കാര്യങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞു എന്ന് നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്റ്റോറി ടെല്ലിംഗ് എത്രത്തോളം പ്രധാനമാണ്, പരസ്യങ്ങൾക്ക് പിന്നിലെ എത്തിക്സ്, ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI മാർക്കറ്റിംഗ് ഫീൽഡിനെ എങ്ങനെ മാറ്റുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതുകൂടാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോഗോകൾക്ക് എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ ഇടം നേടാനായിട്ട് സാധിക്കുന്നത്, ചെറിയ ബിസിനസ്സുകൾക്കും സംരംഭങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കിടലൻ മാർക്കറ്റിംഗ് ടിപ്സ്, ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന കസ്റ്റമർ എക്സ്പീരിയൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ, അങ്ങനെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും എന്താണ് മാർക്കറ്റിംഗ്, ഈ ഒരു ഡേയുടെ ഹിസ്റ്ററി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ലൗഡ് സ്പീക്കറിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ അനാമിക. ഇന്ന് വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണല്ലോ. സോ മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ദിനത്തിൽ ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഹിസ്റ്ററിയാണ്. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് ഇത്രത്തോളം വളർന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമല്ല കേട്ടോ. മനുഷ്യർ എപ്പോഴാണോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയത് അന്ന് തന്നെ ഈ ഒരു കൺസെപ്റ്റും തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നല്ലോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു സാധനം കൊടുത്തിട്ട് പകരം മറ്റൊരു സാധനം വാങ്ങുന്ന രീതി. അന്ന് ആളുകൾ തങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മറ്റുള്ളവരോട് നേരിട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് ആദ്യത്തെ മാർക്കറ്റിംഗ് രീതി. പിന്നീട് വലിയ മാർക്കറ്റ്സും കടകളും ഒക്കെ വന്ന സമയത്ത് ആളുകളെ ആകർഷിക്കാനായിട്ട് വേണ്ടി ഉറക്കെ വിളിച്ചു പറയുന്ന രീതികളൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു മാർക്കറ്റിംഗ് ലോകത്ത് വലിയൊരു മാറ്റം തന്നെ വന്നത് പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു കേട്ടോ. പത്രങ്ങളും നോട്ടീസുകളും ഒക്കെ വ്യാപകമായതോടെ പോസ്റ്ററുകളിലൂടെ പത്രപരസ്യങ്ങളിലൂടെയും ആളുകളിലേക്ക് പ്രൊഡക്റ്റുകൾ എത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു റെവല്യൂഷൻ തന്നെയായിരുന്നു എന്ന് പറയാം കേട്ടോ. കാരണം ആളുകൾക്കൊരു കടയിൽ നേരിട്ട് പോയി കാണാതെ തന്നെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി വായിച്ചറിയാനായിട്ട് ഈ പത്രപരസ്യങ്ങൾ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. ബ്രാൻഡുകൾക്ക് തങ്ങളുടെ പേരുകളെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു മികച്ച വഴിയായിട്ട് പ്രിന്റ് മീഡിയ മാറി. അതിനുശേഷം വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായത് റേഡിയോയുടെയും ടെലിവിഷന്റെയും ഒരു വരവോടുകൂടിയാണ്. പാട്ടുകളിലൂടെയും ജിംഗിളിലൂടെയും ബ്രാൻഡുകളെ ജനങ്ങളുടെ മനസ്സിലേക്ക് വളരെ വേഗത്തിൽ കയറാനായിട്ട് തുടങ്ങി. നമ്മൾ ഇപ്പോഴും അറിയാതെ മൂളി നടക്കുന്ന പല പഴയ പരസ്യ ഗാനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് എന്ന് തന്നെ പറയാട്ടോ. പിന്നീട് ടി വി വന്നതോടുകൂടി വിഷ്വൽസ് കൂടി പരസ്യങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങി. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ പരസ്യങ്ങളിൽ വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ആളുകൾക്ക് ബ്രാൻഡുകളോട് കൂടുതൽ അട്രാക്ഷൻ തോന്നു തുടങ്ങി. ഇതായിരുന്നു മാർക്കറ്റിംഗിന്റെ ആ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് കഥയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണല്ലേ. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും വന്നതോടുകൂടി മാർക്കറ്റിംഗ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വിരൽ തുമ്പിൽ എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന പുതിയൊരു ലോകം തന്നെ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വളരെ കൃത്യമായിട്ട് ആളുകളുടെ ഇഷ്ടം മനസ്സിലാക്കി അവർക്ക് വേണ്ട പരസ്യങ്ങൾ മാത്രം കാണിക്കാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ എല്ലാവർക്കും ഒരു പരസ്യമായിരുന്നെങ്കിൽ ഇന്ന് ഓരോ വ്യക്തിക്കും അവരുടെ താല്പര്യങ്ങൾ അഥവാ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള പരസ്യങ്ങളാണ് ഫോണിൽ വരുന്നത്. ഇനി ഇത്രയൊക്കെ ഹിസ്റ്ററി ഉള്ള ഈ ഒരു ഫീൽഡിനെ ഓർത്തെടുക്കാനായിട്ട് എന്തിനാണ് May 27 തന്നെ ചൂസ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ആധുനിക മാർക്കറ്റിംഗിന്റെ പിതാവ് അതായത് ഫാദർ ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ഫിലിപ്പ് കോട്ട്ലറുടെ ജന്മദിനമാണ് ഈ May 27 എന്ന് പറയുന്നത് കേട്ടോ. മാർക്കറ്റിംഗ് എന്ന വലിയ പ്രൊഫഷനെ കൃത്യമായ പഠനങ്ങളിലൂടെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തോടുള്ള വലിയൊരു ആദര സൂചകമായിട്ടാണ് ലോകമെമ്പാടുമുള്ള മാർക്കറ്റിംഗ് പ്രൊഫഷണലുകൾ ഈ ദിവസം വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേവലം ഒരു സാധനം വിൽക്കുക എന്നതിനപ്പുറം കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന വലിയൊരു പ്രോസസ് ആയിട്ട് ഇന്ന് മാർക്കറ്റിംഗ് മാറിയിട്ടുണ്ട്. കാലം എത്ര മാറിയാലും ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റുന്ന നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾക്ക് എപ്പോഴും മാർക്കറ്റ് ഉണ്ടാകും എന്നതാണ് ഈ ഒരു ഹിസ്റ്ററി നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ്. സോ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു വാസ്ത്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്സിനെ കുറിച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് May 27 വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ് കേട്ടോ. സോ മാർക്കറ്റിംഗുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ അടുത്തത് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കാലത്തിനനുസരിച്ച് മാറുന്ന പരസ്യങ്ങളുടെ രീതികൾ. പണ്ടത്തെ പരസ്യങ്ങളും ഇന്നത്തെ പരസ്യങ്ങളും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ശരിക്കും വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു ഫീൽഡിൽ സംഭവിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ട് നമ്മൾ ദൂരദർശനിലോ അല്ലെങ്കിൽ കേബിൾ ടിവിയിലോ ഒക്കെ കണ്ടിരുന്ന പരസ്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വളരെ ഡയറക്റ്റ് ആയ മെസ്സേജുകളായിരുന്നു അവയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു സോപ്പ് യൂസ് ചെയ്യോ, സൗന്ദര്യം വർദ്ധിപ്പിക്കുകയോ, അല്ലെങ്കിൽ ഈ ഒരു പൊടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുണികൾക്ക് നല്ല വെളുപ്പ് കിട്ടും എന്ന് വളരെ നേരിട്ട് പറയുന്ന ഒരു രീതിയായിരുന്നു അന്ന്. വലിയ ഡയലോഗുകൾ, ഇമോഷണൽ ആയിട്ടുള്ള ഫാമിലി സീനുകൾ, പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ക്യാച്ചി ആയിട്ടുള്ള ജിംഗിൾസ് ഒക്കെ ആയിരുന്നു അന്നത്തെ ഹൈലൈറ്റ്. അന്ന് ആളുകൾക്ക് അതൊക്കെ കാണാനായിട്ട് സമയവും ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെയൊക്കെ കയ്യിലെ സ്മാർട്ട് ഫോണുകൾ വന്നതോടുകൂടി നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടിട്ട് ആദ്യത്തെ 5-10 സെക്കൻഡിനുള്ളിൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ അത് സ്ക്രോൾ ചെയ്ത് കളയാറുണ്ടല്ലേ. അപ്പൊ പിന്നെ പണ്ടത്തെ പോലെ വലിയ കഥ പറയുന്ന വലിച്ചു നീട്ടിയ പരസ്യങ്ങൾ കൊടുത്താൽ ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല എന്ന് ബ്രാൻഡുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ തന്നെ പരസ്യങ്ങളുടെ രൂപവും ഭാവവും തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പരസ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് പുതിയ ചില രൂപങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില രീതികൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് മീം മാർക്കറ്റിംഗ്. നമ്മൾ ചിരിച്ചു തള്ളുന്ന ട്രോളുകളും മീമുകളും ഇന്ന് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് മാറിയിട്ടുണ്ട്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഇമേജിലൂടെയോ വീഡിയോയിലൂടെയോ തങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി ആളുകളെ അറിയിക്കുന്ന ഒരു രീതി ഇന്ന് വലിയ രീതിയിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തേതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ഫോളോ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്ളോഗർമാർ വഴി സാധനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു രീതി, അതാണ് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പരസ്യം കാണുന്നതിനേക്കാൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ ആ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. മൂന്നാമത്തേതാണ് ഷോർട്ട് ഫോർമാറ്റ് വീഡിയോകൾ. ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ് എന്നിവയിലാണ് ഇന്നത്തെ പരസ്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. പരസ്യമാണെന്ന് കണ്ടാൽ നമ്മൾ സ്കിപ്പ് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ ഉള്ളിൽ എവിടെയെങ്കിലും വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും ആ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. നാലാമത്തേതാണ് ഇമോഷണൽ കണക്ഷൻ. ഇന്ന് വെറുതെ ഒരു സാധനം വിൽക്കാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ ആളുകളുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനാണ് ബ്രാൻഡുകൾ ശ്രമിക്കാറുള്ളത്. അതായത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മെസ്സേജുകൾ നൽകുക, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ആ ബ്രാൻഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ട് പരസ്യങ്ങൾ നമ്മളോട് ഇത് വാങ്ങൂ എന്ന് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നവർ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും എന്റർടൈൻ ചെയ്യിപ്പിച്ചും നമ്മൾ അറിയാതെ തന്നെ ആ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ അങ്ങനെ അടുക്കുകയാണ്. അതാണ് ഇന്നത്തെ സ്മാർട്ട് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഈ പുതിയ കാലത്തെ പരസ്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ കഥകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് കേട്ടോ. സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ് ബ്രാൻഡ് നിർമ്മാണത്തിൽ സഹായിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇനി നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. So keep on listening to Astriya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ ലൗഡ് സ്പീക്കർ ആണ് ആസ്ട്രിയ എഫ് എം 90 കൂടെയുള്ളത്. ആർ ജെ അനാമികയാണ് കേട്ടോ. ഇന്ന് മെയ് 27 ലോക മാർക്കറ്റിംഗ് ദിനമാണ്. സോ മാർക്കറ്റിംഗ് ലോകത്തെ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ കഥകൾക്കുള്ള പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ബ്രാൻഡ് നിർമ്മാണത്തിൽ സ്റ്റോറി ടെല്ലിങ്ങിന്റെ പ്രാധാന്യം. നമ്മൾ കുട്ടിക്കാലത്തുണ്ടല്ലോ മുത്തശ്ശിമാര് പറഞ്ഞു തരുന്ന കഥകൾ നമ്മൾ എപ്പോഴും മറക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മനുഷ്യർക്ക് കഥകളോട് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലേ. കണക്കുകളും ഫാക്ടുകളും നമ്മൾ പെട്ടെന്ന് മറന്നു പോകാറുണ്ട്. എന്നാൽ നല്ലൊരു കഥ നമ്മുടെ മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഇതേ സൈക്കോളജി തന്നെയാണ് മിടുക്കരായിട്ടുള്ള മാർക്കറ്റർമാരും യൂസ് ചെയ്യാറുള്ളത്. ഫാക്ട്സ് ടെൽ, സ്റ്റോറി സെൽ എന്നൊരു ചൊല്ല് തന്നെ മാർക്കറ്റിംഗിൽ ഉണ്ട്. ഒരു ബ്രാൻഡ് നിർമ്മാണത്തിൽ സ്റ്റോറി ടെല്ലിംഗ് പ്രധാനമാക്കാനായിട്ട് ചില റീസൺസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇമോഷണൽ കണക്ഷൻ. നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വാങ്ങുന്നത് ലോജിക്ക് നോക്കിയിട്ടല്ല, മറിച്ച് നമ്മുടെ ഇമോഷൻസ് കൊണ്ടാണ്. ഒരു ബ്രാൻഡ് അവരുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചറുകൾ മാത്രം പറയുന്നതിന് പകരം അതൊരു കഥയിലൂടെ പറയുമ്പോൾ നമ്മൾ അവരുമായിട്ട് പെട്ടെന്ന് കണക്ട് ആകും. ഫോർ എക്സാമ്പിൾ, ഒരു ഷൂ കമ്പനി അവരുടെ ഷൂ മെറ്റീരിയൽ ഇതാണ് എന്ന് പറയുന്നതിന് പകരം ഒരു അത്ലറ്റ് ആ ഒരു ഷൂ ഇട്ട് കഷ്ടപ്പെട്ട് ഓടി വിജയിക്കുന്ന കഥ കാണിക്കുമ്പോൾ നമുക്ക് ആ ബ്രാൻഡിനോട് ഒരു പ്രത്യേക റെസ്പെക്ട് തോന്നും. അതിനെയാണ് നമ്മൾ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വേറിട്ട് നിൽക്കാൻ, അതായത് സ്റ്റാൻഡിങ് ഔട്ട് ഫ്രം ദ ക്രൗഡ്. ഇന്ന് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേപോലത്തെ 100 പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കാം, അവിടെയാണ് ബ്രാൻഡിംഗ് സ്റ്റോറി ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെ തുടങ്ങി, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, ഇതൊക്കെ ഒരു സ്റ്റോറിയിലൂടെ പറയുന്ന സമയത്ത് ആളുകൾ മറ്റ് ബ്രാൻഡുകളെക്കാൾ നിങ്ങളെ കൂടുതൽ ഓർമ്മിക്കും. മൂന്നാമത്തേതാണ് വിശ്വാസ്യത, ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. സ്ഥിരമായിട്ട് നല്ല കഥകൾ പറയുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മെസ്സേജുകൾ നൽകുന്ന ബ്രാൻഡുകളെ ആളുകൾക്ക് വലിയൊരു വിശ്വാസമായിരിക്കും. അവരുമായിട്ട് നമ്മൾ അറിയാതെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ലോയൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നാലാമത്തേതാണ് കസ്റ്റമർ. നല്ല സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ബ്രാൻഡ് അല്ല ഹീറോ, മറിച്ച് കസ്റ്റമേഴ്സ് ആണ് ഹീറോ എന്നുള്ളതാണ്. കസ്റ്റമറുടെ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു വഴികാട്ടി മാത്രമാണ് അവിടെ ബ്രാൻഡ്. ഇത്തരം കഥകൾ ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താണ് വിൽക്കുന്നത് എന്നതിനേക്കാൾ നിങ്ങൾ എങ്ങനെ അത് പറയുന്നു എന്നതാണ് പ്രധാനം. ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിനേക്കാൾ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വിൽക്കുക എന്നതാണ് മികച്ച ബ്രാൻഡുകൾ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോ കഥ പറഞ്ഞ ആളുകളെ കയ്യിലെടുക്കാനായിട്ട് ബ്രാൻഡുകൾക്ക് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയല്ലേ. പക്ഷെ ഇങ്ങനെ പരസ്യങ്ങൾ നൽകുന്ന സമയത്ത് അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്? എന്തും വിൽക്കാൻ വേണ്ടി എന്തും പറയാൻ സാധിക്കും ഇല്ല. അതുകൊണ്ട് പരസ്യങ്ങളിലെ ധാർമ്മികത അഥവാ എത്തിക്സ് ഇൻ അഡ്വർടൈസിംഗിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ലൗഡ് സ്പീക്കറിലൂടെ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. In the May 27 World Marketing Day, so marketing ayittu relate edu nilakkunna korchadhigam karyangalokkeyanu to Loudspeaker lode kettukondirikkunnathu. Nammal ini aduthathu samsarikkanayittu povunnathu parasyangalile dharmikatha athava ethics in advertising aanu. Oru product vittadikkan vendi endum parayamenna avastha innu maarendathundu. Oru brand thangalude customers node kaanikkenda ഏറ്റവും വലിയ മര്യാദയാണ് സത്യസന്ധത എന്നുള്ളത്. പരസ്യങ്ങളെ എത്തിക്സ് പാലിക്കപ്പെടേണ്ടത് പ്രധാനമായിട്ടും ഇനി പറയുന്ന കാര്യങ്ങളിലാണ്. ഒന്നാമതേതാണ് തെറ്റായിട്ടുള്ള അവകാശവാദങ്ങൾ അഥവാ ഫോൾസ് ക്ലെയിംസ്. അതായത് ഈ ഒരു ക്രീം തേച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വെളുക്കും, അല്ലെങ്കിൽ ഈ ഡ്രിങ്ക് കുടിച്ചാൽ പെട്ടെന്ന് ഹൈറ്റ് വെക്കും എന്നൊക്കെയുള്ള പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലേ. ഇത്തരത്തിൽ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. പ്രൊഡക്റ്റിന് ശരിക്കും നൽകാൻ കഴിയുന്ന റിസൾട്ട് മാത്രമേ പരസ്യത്തിൽ പറയാനായിട്ട് പാടുള്ളൂ. രണ്ടാമത്തേതാണ് ഹിഡൻ ടേംസ്, അതായത് ഒളിപ്പിച്ചു വെച്ച നിബന്ധനകൾ. വലിയ അക്ഷരത്തിലെ സൗജന്യം അല്ലെങ്കിൽ വലിയ ഡിസ്കൗണ്ട് എന്ന് എഴുതി വെക്കും, എന്നിട്ട് ഏറ്റവും താഴെ വായിക്കാൻ പോലും പറ്റാത്ത ചെറിയ അക്ഷരത്തില് കണ്ടീഷൻ സപ്ലൈ എന്ന് കൊടുക്കാറുണ്ട്. കസ്റ്റമേഴ്സിനെ കബളിപ്പിക്കുന്ന ഇത്തരം രീതികളെ ശരിയായിട്ടുള്ള എത്തിക്സിനെ നിരക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. മൂന്നാമത്തേതാണ് ടാർഗറ്റിംഗ് ചിൽഡ്രൻ. കുട്ടികൾക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന രീതിയിൽ അനാരോഗ്യകരമായിട്ടുള്ള ജങ്ക് ഫുഡുകൾ പരസ്യം ചെയ്യുന്നത്, കുട്ടികളെ വാശി പിടിച്ചാൽ മാതാപിതാക്കൾ അത് വാങ്ങിക്കൊടുക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പല കമ്പനികളും ഇത് ചെയ്യാറുള്ളത്. ഇതിൽ വലിയൊരു എത്തിക്കൽ പ്രശ്നം തന്നെ നിലനിൽക്കുന്ന ഒന്നുകൂടിയാണ്. നാലാമത്തേതാണ് ബോഡി ഷേമിംഗ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ്. ആളുകളുടെ നിറം, വണ്ണം അല്ലെങ്കിൽ രൂപം എന്നിവയെ കളിയാക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ. നിനക്ക് സൗന്ദര്യം കുറവാണെന്നും ഇത് യൂസ് ചെയ്താലേ ശരിയാകൂ എന്ന് പറഞ്ഞ് ആളുകളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ഇന്ന് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ്. അഞ്ചാമത്തേതാണ് ട്രസ്റ്റ് ഈസ് ദ ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇന്നത്തെ കാലത്ത് ഒരു കള്ളത്തരം പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ തിരിച്ചറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കള്ളം പറയുന്നതിനേക്കാൾ സത്യം പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം പിടിച്ചു പറ്റുന്നതാണ് ഒരു നല്ല ബ്രാൻഡിന് എപ്പോഴും നല്ലത്. ഒരു തവണ ഒരു കസ്റ്റമറിന് ബ്രാൻഡിനോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തിരിച്ചുപിടിക്കാനായിട്ട് കുറച്ച് പാടുള്ള ഒരു കാര്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ പരസ്യങ്ങളെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം വേണമോ അത്രത്തോളം തന്നെ എത്തിക്സും വേണം എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ലോക മാർക്കറ്റിംഗ് ദിനമാണ്. സോ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡിനെ കുറിച്ചാണ്. കൃത്രിമ ബുദ്ധി അഥവാ AI എങ്ങനെയാണ് മാർക്കറ്റിംഗിനെ മാറ്റിമറിക്കുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം സിഗിപോൾ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് May 27 വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ്. സോ മാർക്കറ്റിംഗുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്, കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിനെ മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കുറച്ചു കാലം മുമ്പ് വരെ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന AI ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ. മാർക്കറ്റിംഗ് ലോകത്ത് ശരിക്കും ഒരു വലിയ മാജിക് തന്നെയാണ് AI ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് AI കൊണ്ടുവരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേതാണ് കൃത്യമായിട്ടുള്ള പേഴ്സണലൈസേഷൻ, അതായത് ഹൈപ്പർ പേഴ്സണലൈസേഷൻ. നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എന്തെങ്കിലും ഒക്കെ തിരയുന്ന സമയത്ത് അടുത്ത തവണ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങൾ അവർ മുമ്പിൽ കാണിച്ചു തരാറില്ലേ. ഇതാണ് AI-യുടെ ഒരു പവർ അല്ലെങ്കിൽ കഴിവ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങളും അവരെന്താണ് ഇന്റർനെറ്റിൽ തിരയുന്നത് എന്ന് മനസ്സിലാക്കി അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പരസ്യങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് ഇന്ന് AI ബ്രാൻഡുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് 24 മണിക്കൂറുമുള്ള കസ്റ്റമർ സർവീസ്. പണ്ടൊക്കെ ഒരു വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലും ഒക്കെ സംശയം ചോദിക്കണമെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു അല്ലേ. എന്നാൽ ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. മിക്ക വെബ്സൈറ്റുകളിലും എപ്പോ മെസ്സേജ് അയച്ചാലും സംസാരിക്കാനായിട്ട് AI ചാറ്റ് ബോട്ടുകൾ റെഡിയാണ്. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരാനായിട്ട് ഈ ചാറ്റ് ബോട്ടുകൾക്ക് സാധിക്കാറുണ്ട്. മൂന്നാമത്തേതാണ് ഈസി കണ്ടന്റ് ക്രിയേഷൻ. ഒരു പരസ്യം ഉണ്ടാക്കാനായിട്ട് പണ്ട് ദിവസങ്ങളോളം സമയമെടുത്ത് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് കിടിലൻ ക്യാപ്ഷനുകൾ എഴുതാനായിട്ടും പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സെക്കൻഡുകൾക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടും AI ടൂളുകൾ ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിംഗ് ടീമുകളുടെ ജോലി കുറച്ചുകൂടി ഈസി ആക്കി എന്ന് തന്നെ പറയാം. നാലാമത്തേതാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. വരും മാസങ്ങളിലും മാർക്കറ്റിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ വിറ്റുപോകാൻ സാധ്യതയുള്ളത് എന്നൊക്കെ മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് വലിയ ഡേറ്റകൾ അനലൈസ് ചെയ്ത് AI-ക്ക് സാധിക്കും. ഇതുപയോഗിച്ച് കമ്പനികൾക്ക് അവരുടെ പുതിയ പ്രൊഡക്റ്റുകൾ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ മാർക്കറ്റിംഗ് കുറച്ചുകൂടി സ്മാർട്ട് ആവാനായിട്ടും വളരെ വേഗത്തിൽ കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ടും AI വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ എത്രയൊക്കെ AI വന്നാലും മനുഷ്യരുടേതായിട്ടുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റിക്കും ഇമോഷനും പകരം വെക്കാനായിട്ട് ഒരു ടെക്നോളജിക്കും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഏറ്റവും മികച്ച ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം. അപ്പോ നമ്മൾ മാർക്കറ്റിംഗിൽ ടെക്നോളജി കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ കേട്ടു അല്ലെ ലൗഡ് സ്പീക്കറിലൂടെ. ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഒരു ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരുടെ ആ ഒരു ലോഗോ ആണല്ലേ. ലളിതമായിട്ടുള്ള ബ്രാൻഡ് ലോഗോകൾക്ക് എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ ഇടം നേടാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ നമ്മുടെ ലൗഡ് സ്പീക്കർ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ലൗഡ് സ്പീക്കർ ആണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് May 27 വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ് കേട്ടോ. സോ മാർക്കറ്റിംഗുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലോകമെമ്പാടുമുള്ള മാർക്കറ്റിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലോഗോ ഡിസൈനിങ് അല്ലേ. ഒരു ബ്രാൻഡിന്റെ മുഖം അഥവാ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അവരുടെ ലോഗോ ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനുകൾക്ക് പകരം ഏറ്റവും ലളിതമായ അഥവാ സിമ്പിൾ ആയിട്ടുള്ള ലോഗോകൾ യൂസ് ചെയ്യുന്നതാണ് ഇന്നത്തെ ബിസിനസ് ട്രെൻഡ് എന്ന് പറയുന്നത്. സിംപ്ലിസിറ്റി എന്നത് വെറും ഒരു സ്റ്റൈൽ മാത്രമല്ല, അതൊരു സ്ട്രാറ്റജി കൂടിയാണല്ലേ. ഒരുപാട് കളറുകളും വരകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ലോഗോകള് പലപ്പോഴും കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ ഒരു സിമ്പിൾ ലോഗോ ജനങ്ങളുടെ മനസ്സിൽ വളരെ വേഗത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ലളിതമായിട്ടുള്ള ലോഗോസ് ഒരു ബ്രാൻഡിന്റെ വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഇൻസ്റ്റന്റ് റെക്കഗ്നിഷൻ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ റോഡിലൂടെ വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തോ പല ബ്രാൻഡുകളുടെയും ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ഒരു സിമ്പിൾ ലോഗോയുടെ ഏറ്റവും വലിയ പവർ എന്നത് ആളുകൾക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ കമ്പനിയുടെ കടിച്ചുവെച്ച ആപ്പിൾ ലോഗോ അല്ലെങ്കിൽ നൈക്കിന്റെ സ്വൂഷ് മാർക്ക്, ഇതിൽ കമ്പനിയുടെ പേര് പോലും ഇല്ല എങ്കിലും ആ ഒരു സിമ്പിള് കാണുമ്പോൾ തന്നെ അത് ഏത് ബ്രാൻഡ് ആണ് എന്ന് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണല്ലേ. നമ്മുടെ ബ്രെയിൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജുകളെക്കാൾ വേഗത്തിൽ പ്രോസസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള രൂപങ്ങളെയാണ്. അതുകൊണ്ട് തന്നെയാണ് വമ്പൻ കോർപ്പറേറ്റ് കമ്പനികൾ തങ്ങളുടെ ലോഗോ ഡിസൈൻ ഇപ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് വെക്കുന്നത് കേട്ടോ. രണ്ടാമത്തേതാണ് വേഴ്സറ്റാലിറ്റി ആൻഡ് സ്കാലബിലിറ്റി. അതായത് ഒരു ബ്രാൻഡ് ലോഗോ പല പ്ലാറ്റ്ഫോമുകളിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വലിയ ഹൈവേ ബിൽ ബോർഡുകളും മുതൽ ഒരു സ്മാർട്ട് വാച്ചിന്റെ ചെറിയ സ്ക്രീൻ വരെ ഈ ലോഗോ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു ലോഗോ ചെറിയ സൈഡിലേക്ക് മാറ്റുമ്പോൾ അത് വ്യക്തമല്ലാതാകുന്നുണ്ട്. എന്നാൽ ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ ആണെങ്കിൽ അത് ഏത് സ്കെയിലും, അതായത് ചെറുതായാലും വലുതായാലും ഒരുപോലെ പെർഫെക്റ്റ് ആയിരിക്കും. ഈ പ്രിന്റ് മീഡിയയിലും ഡിജിറ്റൽ സ്പേസിലും ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് സിമ്പിൾ ലോഗോകൾക്കാണ് ഏറ്റവും ഈസി. വെബ്സൈറ്റുകളുടെ ഐക്കൺ ആയിട്ടും മൊബൈൽ ആപ്പ് ലോഗോ ആയിട്ടും ഇവ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. മൂന്നാമത്തേതാണ് കാലാതീതമായിട്ടുള്ള നിലനിൽപ്പ്. ഫാഷനുകളും ഡിസൈൻ ട്രെൻഡുകളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നുകൂടിയാണല്ലേ. ഇന്ന് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഡിസൈൻ 10 വർഷം കഴിയുന്ന സമയത്ത് കുറച്ചുകൂടി ഔട്ട്ഡേറ്റഡ് ആയി ഇന്ന് വരാം. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകൾക്ക് ഒരു ടൈംലെസ് അപ്പീൽ ഉണ്ട്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും സിമ്പിൾ ലോഗോകൾക്ക് അവയുടെ ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് പല പ്രമുഖ ബ്രാൻഡുകളും തങ്ങളുടെ പഴയ കോംപ്ലക്സ് ലോഗോകൾ റീബ്രാൻഡ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റാറുള്ളത്. ഗൂഗിൾ, പെപ്സി, മാസ്റ്റർ കാർഡ് തുടങ്ങിയ കമ്പനികൾ കാലക്രമേണ തങ്ങളുടെ ലോഗോകളുടെ ഡീറ്റെയിൽസ് കുറച്ച് കൊണ്ടുവന്നത് ഇതിന് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. നാലാമത്തേതാണ് ഇമോഷണൽ കണക്ഷൻ ആൻഡ് ഫോക്കസ്. ഈ മാർക്കറ്റിംഗിലെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷന് വലിയ രീതിയിലുള്ള ഒരു സ്ഥാനം

ഉണ്ട് എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ലോഗോകൾ ആളുകളുടെ ശ്രദ്ധ എളുപ്പത്തിൽ പിടിച്ചു പറ്റുന്ന ഒന്നാണ്. ഒരു ബ്രാൻഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കോർ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സിമ്പിൾ ലോഗോകൾ വളരെ പവർഫുൾ ആണ്. ഒരു ലോഗോയില് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു പറയുന്ന സമയത്തുണ്ടല്ലോ, ജനങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എന്നാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിംഗിൾ എലമെന്റ് മാത്രം യൂസ് ചെയ്യുന്നത് ജനങ്ങളുടെ ബ്രാൻഡിനോടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിംഗ് മേഖലയിൽ ലെസ് ഇസ് മോർ എന്ന കൺസെപ്റ്റ് ആണ് എപ്പോഴും വിജയിക്കാറുള്ളത്. ഒരു ബ്രാൻഡിന്റെ ഐഡന്റിറ്റി ജനങ്ങളുടെ ഉള്ളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് മീഡിയമാണ് ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോഗോകൾ. കാഴ്ചയിൽ ഒരു സിമ്പിൾ ലോഗോ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണെന്ന് പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ ഒരു ബിസിനസിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ആശയങ്ങളെ ഏറ്റവും മിനിമലായ ഒരു രൂപത്തിലേക്ക് മാറ്റുക എന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് തന്നെയാണ്. ഈ ലോക മാർക്കറ്റിംഗ് ദിനത്തിൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. വലിയ ബ്രാൻഡുകളെല്ലാം തന്നെ സിംപ്ലിസിറ്റിയിലൂടെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കി എന്നുള്ളത്. ഇന്ന് ലോക മാർക്കറ്റിംഗ് ദിനമാണ്. സോ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാടധികം കാര്യങ്ങൾ എനിക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. In the May 27 World Marketing Day, ano. So, marketing maate connect cheyyunna kurachadhigam karyangalokkeyanu Loudspeaker lode ingane kettukondirikkunnathu. Nammal inne samsarikkanayittu povunnathu cheriya sambrammangalkkulla marketing tips aanu to. Veliya corporate companykalkku marketinginayittu kodi kanakkine roopayude budget undayirikkum. Ennal cheriya sambrammangale athava small businessukale sambandhichidathollam veliya thuka mudakkiyulla parasyangale അത്ര പ്രായോഗികമായിട്ടുള്ള ഒന്നല്ല. കുറഞ്ഞ ചെലവിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില സ്മാർട്ട് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ബിസിനസ് ചെറുതാണെങ്കിലും ശരിയായിട്ടുള്ള മാർക്കറ്റിംഗ് വഴി അതിനെ വലിയൊരു ബ്രാൻഡ് ആക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചെറിയ സംരംഭങ്ങൾക്ക് അവരുടെ ബിസിനസ് വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില മാർക്കറ്റിംഗ് ടിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോഷ്യൽ മീഡിയയുടെ മികച്ച ഉപയോഗം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടൂൾ ആണല്ലേ. ഇതിന് പ്രത്യേകമായിട്ട് യാതൊരു ചെലവും ഇല്ല. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി കസ്റ്റമേഴ്സിലേക്ക് എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കും. പുതിയ പ്രൊഡക്റ്റുകളെ പറ്റിയുള്ള വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് പേരിൽ ബിസിനസ് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. വലിയ പരസ്യങ്ങൾ നൽകാനായിട്ട് പറ്റിയില്ലെങ്കിലും കസ്റ്റമേഴ്സുമായിട്ട് സ്ഥിരമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. രണ്ടാമത്തേതാണ് ലോക്കൽ SEO അഥവാ ഗൂഗിൾ മൈ ബിസിനസ്. ഒരു ചെറിയ ബിസിനസിന്റെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ചുറ്റുമുള്ള ലോക്കൽ കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലെ. ഗൂഗിൾ മൈ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങളോടെ പ്രൊഫൈൽ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആരെങ്കിലും ഗൂഗിളിലെ അടുത്തുള്ള കടകൾ അഥവാ സർവീസുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ് ആദ്യം വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കസ്റ്റമേഴ്സിനോട് ഗൂഗിൾ റിവ്യൂസ് നൽകാനായിട്ട് ആവശ്യപ്പെടുന്നത് പുതിയ ആളുകളിലെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. മൂന്നാമത്തേതാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. അതായത് ചെറിയ സംരംഭങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്ന ഒന്നാണ് വേർഡ് ഓഫ് ദ മൗത്ത് അഥവാ ആളുകൾ പരസ്പരം പറയുന്ന നല്ല നല്ല ഒപ്പീനിയൻസ്. മികച്ച കസ്റ്റമർ സർവീസ് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ തന്നെ 10 പുതിയ ആളുകളോട് ആ ബിസിനസിനെ പറ്റി സംസാരിക്കാറുണ്ട്. പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി എപ്പോഴും നിലനിർത്തുക എന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ പഴയ കസ്റ്റമേഴ്സിനെ സ്പെഷ്യൽ ഓഫറുകൾ വഴി വീണ്ടും ഷോപ്പിലേക്ക് ആകർഷിക്കുന്നതും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. നാലാമത്തേതാണ് മൈക്രോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അതായത് സെലിബ്രിറ്റികളെ വെച്ച് പരസ്യം ചെയ്യുന്നത് വലിയ ചിലവുള്ള ഒരു കാര്യമാണ്. എന്നാൽ ലോക്കൽ ആയിട്ടുള്ള ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനെ ബിസിനസ് വളർത്താനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. 1000 ഫോളോവേഴ്സ് ഉള്ള ലോക്കൽ വ്ളോഗർമാർക്ക് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നൽകി അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത്തരം കൊളാബറേഷൻസ് കുറഞ്ഞ ചെലവിൽ വളരെ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള മറ്റു ചെറിയ ബിസിനസ്സുകളുമായിട്ട് ചേർന്ന് ജോയിന്റ് ഓഫറുകൾ നൽകുന്നതും നല്ലൊരു മാർക്കറ്റിംഗ് രീതിയാണ്. അഞ്ചാമത്തേതാണ് ബ്രാൻഡിംഗിലെ സ്ഥിരത. മാർക്കറ്റിംഗ് ഒരൊറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രോസസ് അല്ല, അതിന് വലിയൊരു പേഷ്യൻസ് അഥവാ ക്ഷമ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ബിസിനസിന്റെ ലോഗോ, പാക്കിംഗ്, കവർ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവയിൽ ഒരു ഡിസൈൻ തീം ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു സിഗ്നേച്ചർ കളർ അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സിന് മുന്നിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്താൽ മാത്രമേ അവർ ആ ബ്രാൻഡ് ഓർമ്മയിൽ വെക്കുകയുള്ളൂ. വലിയ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യാതിരിക്കരുത്. ചെറിയ ബിസിനസ്സുകളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവർക്ക് കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ടൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കുറച്ച് ക്രിയേറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ ഏത് ചെറിയ സംരംഭത്തിനും ഇത്തരം ലളിതമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ വഴി വലിയ വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോ ഇന്ന് May 27 വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ്. സോ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. So keep on listening to Astrea FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പുമേൽക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂടെ മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. എസ് അങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് May 27 വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ്. സോ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിനി മാർക്കറ്റിംഗിൽ ഉപഭോക്തൃ അനുഭവത്തിന്റെ പ്രാധാന്യം, അതായത് ദ ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ലോകത്ത് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിനേക്കാൾ ഉപരി ആ കസ്റ്റമറിന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മികച്ചൊരു പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വാങ്ങുന്ന സമയത്ത് അതിനുശേഷവും കസ്റ്റമറിന് ലഭിക്കുന്ന കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് യഥാർത്ഥത്തിൽ ആ ഒരു ബ്രാൻഡിന്റെ വിജയം തീരുമാനിക്കുന്നത്. ഒരു കസ്റ്റമറിന് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിച്ചാൽ അവർ വീണ്ടും ആ ഒരു ബ്രാൻഡിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒന്നുകൂടിയാണ്. വില കുറച്ച് പ്രൊഡക്റ്റുകൾ നൽകുന്നതിനേക്കാൾ ഉപരി മികച്ച കസ്റ്റമർ സർവീസ് നൽകുന്നത് ആളുകളുടെ വലിയൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ഈ ട്രസ്റ്റ് ആണ് പിന്നീട് ബ്രാൻഡ് ലോയൽറ്റി ആയിട്ട് മാറുന്നത് കേട്ടോ. പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുന്നതിന് വലിയ മാർക്കറ്റിംഗ് ചിലവ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോസ്റ്റ് ആവശ്യമാണ്. പരസ്യങ്ങൾക്കും പ്രൊമോഷനുകൾക്കും ഒരുപാട് പണം ചിലവാക്കേണ്ടി വരാറുണ്ട്. എന്നാൽ മികച്ച ഉപഭോക്തൃ അനുഭവം നൽകി പഴയ കസ്റ്റമറിനെ നിലനിർത്തുന്നത് ബിസിനസ്സിന് എപ്പോഴും വലിയൊരു ലാഭം നൽകുന്ന ഒന്നുകൂടിയാണ്. ഇത്തരം കസ്റ്റമേഴ്സ് എന്ത് പ്രതിസന്ധി വന്നാലും മറ്റൊരു കമ്പനിയിലേക്ക് മാറിപ്പോകില്ല എന്ന് തന്നെ പറയാം. ഒരു കസ്റ്റമർ നിങ്ങളുടെ സർവീസിൽ ഹാപ്പി ആണെങ്കിൽ അവർ സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാറുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും വേർഡ് ഓഫ് ദി മൗത്ത് ആണ്. നല്ല എക്സ്പീരിയൻസ് ലഭിച്ച ഒരാൾ അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ആ ഒരു ബിസിനസിനെ പറ്റി തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. അവർ ആ ബ്രാൻഡിന്റെ പ്രീ പ്രൊമോട്ടർ ആയിട്ട് മാറുകയും യാതൊരു ചെലവും ഇല്ലാതെ പുതിയ കസ്റ്റമേഴ്സിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കസ്റ്റമർ തരുന്ന പോസിറ്റീവ് ആയുള്ള റിവ്യൂസ് പലപ്പോഴും കോഡുകൾ മുടക്കി ചെയ്യുന്ന വലിയ പരസ്യങ്ങളെക്കാൾ മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇന്ന് ഒരേ പ്രൊഡക്റ്റ് തന്നെ വിൽക്കുന്ന ഒരുപാട് കടകളും കമ്പനികളും ഒക്കെ മാർക്കറ്റിലുണ്ടല്ലേ. ഈ ഒരു കടുത്ത കോമ്പറ്റീഷനിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ട് മികച്ച കസ്റ്റമർ എക്സ്പീരിയൻസ് നൽകിയേ തീരുള്ളൂ. ആളുകൾ പലപ്പോഴും പണം കൊടുക്കുന്നത് പ്രൊഡക്റ്റിന് മാത്രമല്ല, അതിലൂടെ അവർക്ക് ലഭിക്കുന്ന വാല്യൂവിനും പരിഗണനയ്ക്കും കൂടിയാണ്. നിങ്ങളുടെ എതിരാളികളെക്കാൾ മികച്ച എക്സ്പീരിയൻസ് നൽകാനായിട്ട് സാധിച്ചാൽ മാർക്കറ്റിംഗിൽ എപ്പോഴും നിങ്ങൾക്ക് വലിയൊരു മുൻതൂക്കം ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങുന്നതോടെ മാർക്കറ്റിംഗ് അവസാനിക്കുന്നില്ല, അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന സമയം മുതൽ സാധനം വാങ്ങിക്കഴിഞ്ഞ് അവർക്ക് ലഭിക്കുന്ന ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് വരെ ഓരോ സ്റ്റെപ്പിലും മികച്ച എക്സ്പീരിയൻസ് നൽകുക എന്നതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് വിജയം. കസ്റ്റമേഴ്സിന് മനസ്സിൽ പോസിറ്റീവായ ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് May 27 വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ്. സോ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് May 27 വേൾഡ് മാർക്കറ്റിംഗ് ഡേ ആണ് കേട്ടോ. സോ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേയധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് രംഗത്തെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സസ്റ്റൈനബിലിറ്റി അഥവാ സുസ്ഥിരത അല്ലെ. പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ ബിസിനസ് നടത്തുന്നതിനെയാണ് നമ്മളെ ഗ്രീൻ മാർക്കറ്റിംഗ് അഥവാ സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. പഴയ കാലത്തെ പോലെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ള ബിസിനസ്സുകൾക്ക് ഇന്ന് വില ആയുസില്ല. കാരണം ഇന്നത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബോധവാന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവരൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതെങ്ങനെ നിർമ്മിച്ചു എന്നും അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെയും സമൂഹത്തെയും സംരക്ഷിക്കുന്ന ബ്രാൻഡുകൾക്ക് മാർക്കറ്റിൽ എപ്പോഴും വലിയൊരു സ്വീകാര്യത ലഭിക്കാറുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിംഗ് യൂസ് ചെയ്യുന്നത് ഇതിനൊരു മികച്ച എക്സാമ്പിൾ ആണ്. ബിസിനസ്സിൽ നിന്നുള്ള വേസ്റ്റ് കുറയ്ക്കുക, റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, പ്രകൃതിദത്തമായിട്ടുള്ള റിസോഴ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സസ്റ്റൈനബിൾ പ്രാക്ടീസുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു കമ്പനി അവരുടെ ലാഭത്തിന്റെ ഒരു ചെറിയ ശതമാനം സമൂഹത്തിന് നല്ലതിന് വേണ്ടി അഥവാ CSR ഫണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് ആ ഒരു ബ്രാൻഡിനോട് വലിയൊരു ബഹുമാനം തോന്നാറുണ്ട്. എന്നാൽ വെറുതെ പേരിന് വേണ്ടി മാത്രം എക്കോ ഫ്രണ്ട്ലി ആണെന്ന് കാണിച്ച് കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്ന രീതിയെ ഗ്രീൻ വാഷിംഗ് എന്നാണ് പറയുന്നത്. ഇത്തരം വ്യാജ പരസ്യങ്ങൾ ജനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയുകയും അത് ബ്രാൻഡിന്റെ ഇമേജിനെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലെ സുതാര്യത എന്നത് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. സോ ലോകം നേരിടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനായിട്ട് ഇത്തരം സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാറ്റങ്ങളിലൂടെ ഓരോ ബിസിനസ്സിനും സാധിക്കും. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി വരും തലമുറകൾക്ക് കൂടി ഉള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം മാർക്കറ്റിംഗ് രീതികൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ ഈ ലോക മാർക്കറ്റിംഗ് ദിനത്തിലെ പഴയ കാലത്തെ പരസ്യ രീതികളിൽ നിന്നും ഇന്ന് കാണുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലേക്കുള്ള മാറ്റങ്ങളെ കുറിച്ചും ഒക്കെയായിരുന്നു നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ലളിതമായിട്ടുള്ള ലോഗോകളുടെ പവർ, ചെറിയ ബിസിനസ്സുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ആയിട്ടുള്ള ഐഡിയാസ്, കസ്റ്റമർ എക്സ്പീരിയൻസിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്നിങ്ങനെ മാർക്കറ്റിംഗ് ലോകത്തെ പ്രധാനപ്പെട്ട പലവിധ കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു അല്ലെ. കാലം മാറുന്നതിനനുസരിച്ച് മാർക്കറ്റിംഗ് രീതികളും മാറും, പുതിയ ടെക്നോളജികൾ വരും. എന്നാൽ എന്ത് മാറ്റങ്ങൾ വന്നാലും ജനങ്ങളുടെ വിശ്വാസം, ട്രസ്റ്റ് നേടിയെടുക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ബ്രാൻഡുകൾ മാത്രമാണ് എക്കാലത്തും വിജയിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വിഷയവും വിശേഷവുമായിട്ട് ഞാൻ ലൗഡ് സ്പീക്കറിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ്. ഇന്ന് ആസ്ട്രിയ പ്രീമിയർ ലീഗുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ 4 മണി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണല്ലേ. ഓഫീസിലെ വർക്കൊക്കെ തീർത്ത് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നവർ, ട്രാവൽ ചെയ്യുന്നവർ, അങ്ങനെ മൊത്തം ഒരു ബിസി ടൈമാണ് ഈ 4 മണി എന്ന് പറയുന്നത്. സോ യാത്രയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇനി അടുത്ത 2 മണിക്കൂർ നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. ആൻഡ് ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, പെട്ടെന്നൊരു നൊസ്റ്റാലജിക് വൈബിലേക്ക് നമ്മൾ പോകാറുണ്ട്. പ്രകൃതിയും പ്രണയവും വിരഹവും ഒക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളിൽ അദ്ദേഹം പറയുന്ന സമയത്ത് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് അങ്ങ് കണക്ട് ആകും. ഭയങ്കര ഡീപ് മീനിങ് ഉള്ള വരികളായിരിക്കും, പക്ഷെ അത്ര തന്നെ ഈസിലി നമുക്കത് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്ന ഒന്നുകൂടിയാണ്. പോയട്രിയുടെ ആ ഒരു ഭംഗിയും സിനിമാ പാട്ടിന്റെ ഋതവും വളരെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത ഒരു യുണീക് സ്റ്റൈൽ. യെസ്, പറഞ്ഞു വരുന്നത് മലയാളികളുടെ ഇക്കാലത്തെയും ഫേവറേറ്റ് നമ്മുടെ സ്വന്തം ഓ എൻ വി കുറുപ്പിന്റെ പാട്ടുകളെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികൾ കൊണ്ട് വലിയൊരു മാജിക് തീർത്ത ആ ലെജൻഡിന്റെ ജന്മ വാർഷികമാണ് ഇന്ന്. സോ നമ്മുടെ ഇന്നത്തെ ഗെയിം സെഗ്മെന്റ് കംപ്ലീറ്റ്ലി ഓ എൻ വി കുറുപ്പിന്റെ എവർഗ്രീൻ പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഓഡിയോ ക്ലിപ്സ്, പക്ഷേ സമ്മാനം അത്ര സിമ്പിൾ അല്ല കേട്ടോ. ഈ ആഴ്ച ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് നൽകുന്നവരിൽ നിന്നും ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാളെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ്. സോ എല്ലാവരും ഉഷാറായിട്ട് ഗെയിമിൽ പങ്കെടുക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി റെട്രോ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999573115.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
0: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: SSLC യും പ്ലസ് ടുവും കഴിഞ്ഞു. ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണ്? താ കേട്ടോളൂ.
2: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠനകാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
1: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
2: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edu.org.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു APL വിത്ത് മീ RJ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ONV ബർത്ത് ആനിവേഴ്സറിയാണ്, ജന്മവാർഷികമാണ്. സോ അദ്ദേഹം എഴുതിയ പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഓഡിയോ ഇതാണ്.

യെസ്, നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടന്റെ വോയിസിൽ നമ്മുടെ ഓൻവി എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഓൻവി എഴുതിയ വരികളിൽ പിറന്നിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഏത് സിനിമയിലേതാണ്? കുറച്ച് ക്ലൂസ് പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു സിനിമയിലെ അഭിനയത്തിന് അതിലെ നായികയ്ക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള ഒരു നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ വിനീതും മോനിഷയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഹരിഹരൻ ആണ്. ആൻഡ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബോംബെ രവിയാണ്. സോ ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ ദളപതി വിജയുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി യൂത്ത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999573115.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Plus 2 കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴി കാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
0: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

യെസ്, നമ്മുടെ ഒ എൻ വി ലിറിക്സ് എഴുതിയിട്ടുള്ള ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നഖക്ഷതങ്ങൾ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നഖക്ഷതങ്ങൾ എന്ന് തന്നെയാണ്. കവിത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നഖക്ഷതങ്ങൾ. മണികണ്ഠൻ ചേട്ടൻ, ദക്ഷ, ദേവിക, മീര, സൂസമ ചേച്ചി, അനിപ്രകാശ്, സാജൻ ചേട്ടൻ, മെൽവിൻ, അരുന്ധതി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നഖക്ഷതങ്ങൾ എന്ന് തന്നെയാണ്. പാർവതി, അരുൺ ആൻഡ് ഫൈനലി മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നഖക്ഷതങ്ങൾ. കൂടാതെ ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നഖക്ഷതങ്ങൾ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. 1986 റിലീസ് ആയിട്ടുള്ള നഖക്ഷതങ്ങൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇത്. ഒരാളുടെ മനസ്സിന്റെ ബ്യൂട്ടി എത്രത്തോളം വലുതാണ് എന്ന് ഈ ഒരു വരികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. പാട്ട് പാടാനായിട്ട് ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ആ ഒരു ബ്യൂട്ടി കാണുമ്പോൾ നമ്മൾ അറിയാതെ പാടിപ്പോകും എന്ന് പറയാറില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഒരാളുടെ നല്ല മനസ്സെന്ന് പറയുന്നത്. പ്രണയത്തിന്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള രൂപമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളിലൂടെ ഒരു പാട്ടിൽ നമ്മുടെ ഒ എൻ വി സർ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ നഖക്ഷതങ്ങൾ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. നമ്മുടെ മോനിഷയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ചിത്രാമ്മയ്ക്ക് ബെസ്റ്റ് ഫീമെയിൽ പ്ലേ ബാക്ക് സിംഗറിനുള്ള അവാർഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോർ ദ സോങ് മഞ്ഞൾ പ്രസാദും. അതുപോലെ തന്നെ നമ്മുടെ ഒ എൻ വി കുറുപ്പിന് ബെസ്റ്റ് ഗാനരചയിതാവിനുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോംബെ രവിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടിന് ബെസ്റ്റ് മെയിൽ പ്ലേ ബാക്ക് സിംഗറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് നഖക്ഷതങ്ങൾ. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.

നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. കുറച്ച് ക്ലോസ് പറയാനായിട്ടാണെങ്കിൽ മലയാളത്തിലെ ഇക്കാലത്തെ മികച്ച കൂട്ടുകെട്ടായിട്ടുള്ള ജി ദേവരാജൻ മാസ്റ്ററാണ് ഈ പാട്ടിന് വേണ്ടിയിട്ട് സംഗീതം നൽകിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ മുരളി, കാർത്തിക, മേനക തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്ന് മനസ്സിലായെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9070-0974-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. ഇഷ്ടം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ക്യാമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഗൈസ്, എങ്ങനെ ലോലിപോപ്പ് എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാനോ. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതാണ്.

യെസ്, ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതിയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ദേവരാജൻ മാസ്റ്റർ ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അനുചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീ എത്ര ധന്യ. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീ എത്ര ധന്യ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീ എത്ര ധന്യ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ചമയം. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീ എത്ര ധന്യ. ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീ എത്ര ധന്യ. മണികണ്ഠൻ ചേട്ടൻ, കവിത ചേച്ചി, മീര, അഞ്ജു, സൂസമ ചേച്ചി, ഉഷ ചേച്ചി, പാർവതി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീ എത്ര ധന്യ. മീനാക്ഷി, കീർത്തന ആൻഡ് ഫൈനലി പല്ലവി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നീ എത്ര ധന്യ എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ മേരിക്കുട്ടി ചേച്ചിയുടെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ചമയമല്ല, നീ എത്ര ധന്യ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. 1987 റിലീസ് ആയിട്ടുള്ള ഒരു എക്കാലത്തെയും വലിയൊരു ഹിറ്റ് സോങ് തന്നെയാണ് നീ എത്ര ധന്യ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കൂടിയാണ്. നമ്മളൊരാളെ മിസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ് നേരിട്ട് പറയാനായിട്ട് ചിലപ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാറില്ല അല്ലെ. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഹൃദയത്തിലെ വികാരം മറ്റൊരാളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. ഇതൊരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള പറച്ചിലല്ല, മറിച്ച് വളരെ സൈലന്റ് ആയിട്ട് അതേസമയം തന്നെ അത്രയും ഡീപ്പായിട്ട് ഒരാളോട് നമുക്ക് പറയാം നിന്നെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരാളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ മിസ് യു എന്ന് പറയാതെ ഒരു പാട്ട് പാടേം കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.

എത്ര മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ നമ്മുടെ ഒ എൻ വി സാറിന്റെ വരികളിൽ വിരിഞ്ഞിട്ടുള്ള ഈ ഒരു സൂപ്പർ സൂത്തിങ് സോങ് പാടിയത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ഒരു പാട്ട് പാടിയത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 വാണ ടു മൂവിയിലൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
4: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: Once again, welcome back to APL with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൻവി എഴുതിയ പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിമാണ് ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രേക്കിനെ മുന്നേ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.

യെസ്, ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്നത് ആരാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറേ അധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം, മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. എൻ ലതിക, ഉഷ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ലതിക, അനുചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ലതിക, സൂസുമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ലതിക, ദക്ഷ, കവിത, അതുപോലെ തന്നെ ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ലതിക എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ലതിക, മീര, അഞ്ജു, ഷമിച്ചേച്ചി, മാളവിക, അനൂപ്, വിനോദ് ചേട്ടൻ, അരുന്ധതി, അതുപോലെ തന്നെ മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ലതിക എന്ന് തന്നെയാണ്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ലതിക എന്ന് തന്നെയാണ് കേട്ടോ. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. 80s മലയാള സിനിമയിലെ ഹിറ്റ് ശബ്ദമായിരുന്ന നമ്മുടെ ഗായിക ലതിക പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.

യെസ്, നമ്മുടെ പ്രിയപ്പെട്ട വാനമ്പാടി ചിത്രാമ്മയുടെ വോയിസിൽ ഒരുക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ഒ എൻ വി സാറിന്റെ തൂലികയിൽ വിരിഞ്ഞ ഈ ഒരു സോങ് ഏത് സിനിമയിലേതാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. കുറച്ച് ക്ലൂസ് പറയാനായിട്ടാണെങ്കിൽ, നമ്മുടെ സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ 1988 പിറന്ന ഒരു എവർഗ്രീൻ ഹിറ്റ് സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. സ്വർണ്ണപ്പണിക്കാരന്റെയും അയാളുടെ വലിയൊരു പ്രണയത്തിന്റെയും കഥ പറഞ്ഞ ഒരു സിനിമ കൂടിയാണ് കേട്ടോ. നമ്മുടെ ശ്രീനിവാസൻ അതുപോലെ തന്നെ ജയറാം, ഊർവശി എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഒരു അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 291 9090, 0474 291 9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്ടഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
0: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല, ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല, കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പുമേൽക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂടെ മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല, KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നമ്മുടെ നിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9749655440.

യെസ്, നമ്മുടെ ഓൻ വി വരികൾ എഴുതിയിട്ടുള്ള ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ആൻസേഴ്സിന്റെ ഒരു പെരുമഴ തന്നെയാണ് നമ്മുടെ വാട്സപ്പിൽ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പൊൻമുട്ടയിടുന്ന താറാവ്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പൊൻമുട്ടയിടുന്ന താറാവ്. അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പൊൻമുട്ടയിടുന്ന താറാവ്. ആശ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പൊൻമുട്ടയിടുന്ന താറാവ്. അനിച്ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പൊൻമുട്ടയിടുന്ന താറാവ്. സൂസമ ചേച്ചി, ദക്ഷ, സുശീല ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, കവിത ചേച്ചി, അർച്ചന ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പൊൻമുട്ടയിടുന്ന താറാവ്. മനോജ് ഏട്ടൻ, തങ്കമ്മ ടീച്ചർ, അഞ്ജു, ആര്യ, സാജൻ ചേട്ടൻ, ഷമിച്ചേച്ചി, രതീഷ് ഏട്ടൻ, മാളവിക, വിനോദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പൊൻമുട്ടയിടുന്ന താറാവ്. മേരിക്കുട്ടി ചേച്ചി ആൻഡ് ഫൈനലി ഉഷ ചേച്ചി എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പൊൻമുട്ടയിടുന്ന താറാവ് എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നമ്മുടെ സത്യൻ അന്തക്കാട് സംവിധാനം ചെയ്ത പൊൻമുട്ടയിടുന്ന താറാവ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ചിത്രാമ്മയാണ് ഈ ഒരു പാട്ട് പാടി മനോഹരമാക്കിയിട്ടുള്ളത്. നമ്മുടെ ശ്രീനിവാസൻ, ജയറാം, ഊർവശി എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സിനിമയിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.

യെസ്, നമ്മൾ മലയാളികൾ എക്കാലത്തും നെഞ്ചിലേറ്റ് നടക്കുന്ന നമ്മുടെ ദാസേട്ടന്റെ ആ ഒരു മാന്ത്രിക വോയിസിൽ പിറന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഒ എൻ വി സാറിന്റെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു വരികൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയത് ഏത് സംഗീത സംവിധായകനാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് കമ്പോസർ ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി ഉദയനാണ് താരം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: SSLC പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ, താ കേട്ടോളൂ.
5: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
4: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ, IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
5: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpcelcon.org.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
1: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: Once again, welcome back to APL with me, RJ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിരിക്കുകയാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിയോ ഇതായിരുന്നു.

യെസ്, നമ്മുടെ ഓൻവി എഴുതിയ വരികൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്, മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നമ്മുടെ അനുചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജോൺസൺ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജോൺസൺ മാഷ്, മീനാക്ഷി, ഉഷ ചേച്ചി, ദക്ഷ, അഞ്ജു, ആശ ചേച്ചി, സുശീല ചേച്ചി, കവിത ചേച്ചി, ദേവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജോൺസൺ. അനീഷേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജോൺസൺ മാസ്റ്റർ. മണികണ്ഠൻ ചേട്ടൻ, അർച്ചന ചേച്ചി, മനോജ് ചേട്ടൻ, സാജൻ ചേട്ടൻ, ഷമി ചേച്ചി, അതുപോലെ സൂസമ ചേച്ചി, ഫൈനലി തങ്കമ്മ ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ജോൺസൺ മാഷ് എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നമ്മുടെ ഭരതൻ സംവിധാനം ചെയ്ത ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിലാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടുള്ളത്. മലയാള സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിന്റെ, അതായത് BGM ഇതിഹാസം എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ജോൺസൺ മാസ്റ്റർ കമ്പോസ് ചെയ്ത ഒരു എവർഗ്രീൻ പാട്ട് കൂടിയാണ്. നമ്മുടെ ദാസേട്ടന്റെ വോയിസും കൂടി ആകുമ്പോൾ പാട്ടിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രമേൽ മനോഹരം ായിട്ടാണ് ദാസേട്ടൻ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസും. കടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.

നമ്മുടെ ചിത്രാമ്മയുടെ വോയിസിൽ നമ്മൾ എക്കാലത്തും കേൾക്കാൻ കൊതിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഓൻവിയുടെ തൂലികയിൽ വിരിഞ്ഞ ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ്, ഏത് സിനിമയിലെ പാട്ടാണ് ഇത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0491909074 0474219909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ജില്ല എന്ന മൂവിയിലൊരു സൂപ്പർ ഹൈറ്റ് പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

യെസ് അങ്ങനെ കൺമഷീൻ മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.

യെസ്, നമ്മുടെ ഓൻ വി കുറുപ്പ് വരികളെഴുതിയിട്ടുള്ള ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം, മനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആരണ്യകം. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആരണ്യകം. മീനാക്ഷി, ദക്ഷ, സുബി ചേച്ചി, മേരിക്കുട്ടി ചേച്ചി, അഞ്ജു, അർച്ചന, കവിത ചേച്ചി, സാജൻ ചേട്ടൻ, അനിപ്രകാശ്, സൂസമ ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, സഞ്ജു ആൻഡ് ഫൈനലി മാളവിക എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ആരണ്യകം എന്ന് തന്നെയാണ്. കൂടാതെ തങ്കമ്മ ടീച്ചറും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആരണ്യകം എന്ന് തന്നെയാണ് കേട്ടോ. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. പ്രകൃതിയുടെ ഭംഗി മുഴുവൻ ഒപ്പിയെടുത്ത ആരണ്യകം എന്ന സൂപ്പർഹിറ്റ് സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ഇത്. പ്രകൃതിയോടുള്ള വല്ലാത്തൊരു സ്നേഹവും അടുപ്പവുമാണ് ഈ ഒരു വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ഡീപ്പ് കണക്ഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും സിമ്പിൾ ആയിട്ടും ഇതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ ഓയിൻ വി കുറുപ്പ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് വരികൾ എഴുതിയിട്ടുള്ളത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കറക്റ്റായുള്ള ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ ഞാനിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഫ്രൈഡേ ആയിരിക്കും ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാകാം. സോ എല്ലാവരും മസ്റ്റായിട്ടും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 54 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ എ പി എൽ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് നേർന്നുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സാനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

നമ്മൾ എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും അല്ലെ. അതിലെപ്പോഴും ഒന്നിച്ച് നടക്കുന്ന എന്ത് തല്ലുകൊള്ളിത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു മൂവർ സംഘം എന്തായാലും കാണും. അവർക്ക് എപ്പോഴും വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു ഗോവ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വിദേശ യാത്ര, അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന എന്നാൽ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന മൂന്ന് സുഹൃത്തുക്കളുടെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യ പകുതിയിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും എന്നാൽ രണ്ടാം പകുതിയിൽ നമ്മുടെ കണ്ണുകളെ നനയിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് നൽകുകയും ചെയ്ത ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ. യെസ്, 2015 തിയേറ്ററുകളിൽ വലിയ ഓളമുണ്ടാക്കിയ നമ്മൾ മലയാളികൾ നെഞ്ചിലേറ്റിയ അമർ അക്ബർ അന്തോണി എന്ന സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.

0: അവിടെ അഞ്ചിന്റെ പൈസ എന്റെ ശമ്പളം എന്ന് കിട്ടൂല.
1: ഒരു തീപ്പെട്ടി
2: കൊണ്ടിട്ട്
3: ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പോലും ഇവർക്ക് അറിഞ്ഞൂടാ.
0: ഹലോ, അങ്ങനെ അങ്ങനെ കൊച്ചാക്കല്ലേ?
4: അതൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടാ.
5: നരേന്ദ്ര പ്രസാദ്
0: കറക്റ്റ്.
6: വർഷങ്ങളോളം സ്റ്റേജ് ഷോകളിലൂടെയും പാരഡി ഗാനങ്ങളിലൂടെയും മലയാളികളെ ചിരിപ്പിച്ച പ്രിയതാരം നാദൃഷ ആദ്യമായിട്ട് ഡയറക്ടർ കുപ്പായം അണിഞ്ഞ സിനിമയാണ് അമർ അക്ബർ അന്തോണി. 2015 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയ എന്റർടൈൻമെന്റ്, അനന്യ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഡോക്ടർ സക്കറിയ തോമസ്, ആൽവിൻ ആന്റണി എന്നിവർ ചേർന്നാണ് ഈ സൂപ്പർഹിറ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബിപിൻ അശോക്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നീ രണ്ട് ചെറുപ്പക്കാരുടെ മികച്ച തിരക്കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ല്. കൊച്ചിയിലെ ഒരു സാധാരണ കോളനിയിൽ ജീവിക്കുന്ന മൂന്ന് അടുത്ത സുഹൃത്തുക്കളാണ് അമറും അക്ബറും അന്തോണി. പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത് എന്നിവരാണ് ഈ റോളുകളിൽ എത്തിയിട്ടുള്ളത് കേട്ടോ.
0: ഈ അമർ ഒരു പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞ
7: അവളെ അന്തോണി വളച്ചിരിക്കും.
0: അപ്പൊ ഇപ്രാവശ്യം നമ്മള് ശരിക്കും പട്ടായം പോകും.
2: സമൂഹത്തിന്റെ ഓരോ ഓക്കെ
6: അമറാണെങ്കിൽ ഒരു മാളിലാണ് ജോലി ചെയ്യുന്നത്. അക്ബർ ഒരു ഹോസ്പിറ്റലിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. ആൻഡ് ഇനി അന്തോണി ആണെങ്കിൽ ഒരു പിസ്സ ഡെലിവറി ബോയ് ആണ്. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പട്ടായിൽ പോയിട്ട് അടിച്ചു പൊളിക്കുക എന്നതാണ്. അതിനുവേണ്ടി അവർ പണം സ്വരുക്കൂട്ടുന്നതും കോളനിയിലെ അവരുടെ രസകരമായിട്ടുള്ള ജീവിതവും ഒക്കെയാണ് സിനിമയുടെ ആദ്യ പകുതി എന്ന് പറയുന്നത്.
2: അവൻ
7: ഏതാണാ ചോദിച്ചത്?
6: ഇവർക്ക് മൂന്ന് പേർക്കും സ്വന്തം മക്കളെ പോലെ ജീവനായിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയുണ്ട് കേട്ടോ, പാത്തു. പാത്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം ഇവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുകയാണ്. പട്ടായ ട്രിപ്പ് എന്ന അവരുടെ സ്വപ്നമൊക്കെ മാറ്റിവെച്ച് അവരെങ്ങനെ ആ ഒരു പ്രതിസന്ധിയെ നേരിടുന്നു എന്നും കുറ്റവാളികളെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നതുമാണ് സിനിമയുടെ ബാക്കി കഥയായിട്ട് വരുന്നത്. ഒരു പക്ക കോമഡി എന്റർടൈനർ ആയിട്ട് തുടങ്ങി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ത്രില്ലറിലേക്കാണ് ഈ സിനിമ മാറുന്നത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു സോഷ്യൽ മെസ്സേജ് അമർ അക്ബർ അന്തോണി എന്ന സിനിമ നൽകുന്നുണ്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: Mori.
1: അമർ അക്ബർ അന്തോണി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ക്ലബ് ബോർഡ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാസ്റ്റിംഗ് തന്നെയാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നമ്മുടെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്, ജയ സൂര്യ കോംബോ ഒന്നിച്ച സിനിമ കൂടിയാണ് ഇത്.
2: കഥയല്ലേ നടന്നത്? ഇതാണ് നമ്മുടെ കൊച്ചി. എന്നാ പിന്നെ എറണാകുളം എന്ന് പറയാം. ഈ കൊച്ചി എന്ന് പറയുമ്പോ സിനിമ കാണുന്ന പോലെ കൊട്ടേഷൻകാരും ഫ്രീക്കുള്ളരും മാത്രല്ല ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ പോലത്തെ മിഡിൽ ക്ലാസ് ടീമാണ്. ആദ്യം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാം, ഇല്ലെങ്കിലേ കഥ മുന്നോട്ട് പോവില്ല.
1: സാധാരണ സീരിയസ് റോളുകളിൽ മാത്രം കണ്ടിരുന്ന പൃഥ്വിരാജ് കോമഡി എത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്യും എന്ന് ഈ സിനിമയിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കാലിന് ചെറിയ സ്വാധീന കുറവുള്ള അക്ബർ എന്ന കഥാപാത്രത്തെ നമ്മുടെ ജയസൂര്യൻ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി വലിയ ചിരി ഉണർത്തിയ ഒന്ന് തന്നെയായിരുന്നു. അതുപോലെ എപ്പോഴും പ്രേമിക്കുകയും എന്നാൽ പെൺകുട്ടികളിൽ നിന്ന് എപ്പോഴും തേപ്പ് കിട്ടുകയും ചെയ്യുന്ന അന്തോണി എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ ഇന്ദ്രജിത്ത് ജീവിക്കുകയായിരുന്നു ഈ സിനിമയില്.
3: എന്റെ കസിൻ ആണ്, ഹിസ് എ മ്യൂസീഷ്യൻ.
4: ഹലോ. പാട്ട് എന്ന് വെച്ചാ എനിക്ക് ജീവനാണ്.
5: പാട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്.
3: പാടുവോ?
5: കുറച്ചൊക്കെ.
4: ആ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി.
3: അങ്ങനെ പറ ഡാഡി, പാടാൻ പാടെന്ന് പറയല്ലാതെ ഇതുവരെ ആന്റണി പാടിയിട്ടേ ഇല്ല.
4: കം ഓൺ ആന്റണി, പാടൂ.
6: കം ഓൺ മാൻ,
4: കം ഓൺ.
7: പാടരുത്, പാടൂ പ്ലീസ്. പാടല്ലേ പ്ലീസ്,
8: പാടൂനേ,
7: പാടല്ലേ.
5: പാടി
9: കടുവായക്കിടുവ പിടിക്കുന്നേ, ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ. അയ്യയ്യാ, കമോൺ എവരിബഡി, കനവും പോയേ, കളവും പോയേ, കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹാ ആഹാ സ്വാഹ ഹോയ് ഹോയ് ഹോയ്.
1: ഇവർ മൂന്ന് പേർക്കും പുറമെ പാത്തു എന്ന കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ബേബി മീനാക്ഷി എല്ലാവരുടെയും ഹൃദയം കവർന്ന ഒരു കഥാപാത്രമായിരുന്നു. നമിത, പ്രമോദ്, കലാപൻ, ഷാജോൺ, കെ പി സി ലളിത, ബിന്ദു പണിക്കർ, ശശി കലിംഗ, സ്രിൻഡ എന്നിവരെല്ലാം അവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. കൂടാതെ ആസിഫ് അലിയുടെ ഒരു സസ്പെൻസ് ക്യാമിയോ റോളും സിനിമയിലുണ്ട് കേട്ടോ. അതുപോലെ മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് അമർ അക്ബർ അന്തോണി. ചിത്രത്തിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത് സംവിധായകനായിട്ടുള്ള നാദൃശ തന്നെയാണ്. ഇതിലെ പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ എന്ന പാട്ട് അക്കാലത്ത് വലിയ ട്രെൻഡ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു പാട്ട് കൂടിയായിരുന്നു. പൃഥ്വിരാജ്, ഇന്ദ്രജിത്, ജയസൂര്യ, കലാപൻ, ഷാജോൺ എന്നിവർ ചേർന്നാണ് ഈ ഒരു പാട്ടും
10: പാടിയിട്ടുള്ളത്. നമ്മൾ ആണുങ്ങൾ
11: ഒന്ന് നിർത്തി, വേറെ മാറ്റൊന്നും പറയില്ലേ
10: ബംഗാളി? നീ അത് പറയുന്നു, ഈ പ്രേമം എന്ന് പറഞ്ഞാല്
11: എന്താടാ
10: ഈ പ്രേമം എന്നാൽ?
12: പ്രേമെന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ.
1: നാദൃശ, ബാപ്പു വാവാട് എന്നിവർ ചേർന്നാണ് പാട്ടുകൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. മാത്രമല്ല സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് ബിജുപാൽ നൽകിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ത്രില്ലിംഗ് സീൻസിലെ ബിജുപാലിന്റെ മ്യൂസിക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സുജിത് വാസുദേവ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. കൊച്ചിയുടെ ആ ഒരു വൈബ് വളരെ കളർഫുൾ ആയിട്ട് ഒപ്പിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജോൺകുട്ടിയുടെ എഡിറ്റിംഗും സിനിമയുടെ വേഗത ഒട്ടും കുറയാതെ നിലനിർത്തിയ ഒന്നായിരുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 5 ലക്ഷം രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
1: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് സിപിഐഎം. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് ബിജെപി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിൽ ാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറി പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷം MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമടിക്കുന്ന സമയത്തും അതിന്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവെ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൌമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൌമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൌകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൌകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Clapboard. അമർ അക്ബർ അന്തോണി എന്ന ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ബിപിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ്. നാദൃശ്യയുടെ കഥ പറയാൻ പോകുന്ന സമയത്ത് പൃഥ്വിരാജ് ചെയ്യുന്ന അമർ എന്ന കഥാപാത്രം വിഷ്ണു ചെയ്യണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ പിന്നീട് ഇത് വില്ലൂർ സിനിമയാക്കി മാറ്റാം എന്ന് തീരുമാനിക്കുകയും വലിയ താരങ്ങളെ വെച്ച് സിനിമ എടുക്കുകയുമായിരുന്നു. പിന്നീട് ഇതേ റൈറ്റേഴ്സ് ആണ് കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയിട്ടുണ്ടായിരുന്നത്.
1: ഇഷ്ടമാണ് ഒരുപാട്, ഐ ലവ് യു.
2: ഇത് നീ എഴുതി തരേണ്ട കാര്യം എന്താണ്? ഞങ്ങൾക്ക് അറിയൂലെ
3: ഇതിവള് വേറെ ആർക്കോ എഴുതിയതാണ്. സത്യം പറയടി, ആരാടി അവൻ? പിന്നിത് ആരെഴുതിയാണ്? പറയൂലേ, പറ സത്യം പറ.
4: പറഞ്ഞേക്കട്ടാ, അല്ലെങ്കിൽ അവൻ ഞരിച്ചു
3: കൊല്ലും.
1: എന്റെ ജനി.
0: അതുപോലെ നാദൃശ എന്ന സംവിധായകനെ മലയാളികൾ അമ്പരപ്പോടെ നോക്കിക്കണ്ട ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. ഒരു നവാഗത സംവിധായകന്റെ യാതൊരു പതർച്ചയും ഇല്ലാതെ കൃത്യമായിട്ടുള്ള അളവില് കോമഡിയും ഇമോഷനും സസ്പെൻസും മിക്സ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ക്ലൈമാക്സ്. വെറും ഒരു കോമഡി സിനിമയായിട്ട് പോകാമായിരുന്ന ഈ സിനിമയെ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചതും ഒരു പാൻ കേരള ഹിറ്റാക്കി മാറ്റിയതും ആ ഇമോഷണൽ ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് ആണ്. കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ സമൂഹം എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സിനിമ നൽകുന്നുണ്ട്. നിയമത്തിന്റെ പഴുതുകളിലൂടെ കുറ്റവാളി രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ പണത്തിന്റെ സ്വാധീനം വെച്ച് അവർ കേസ് അട്ടിമറിക്കുമോ എന്നൊക്കെയുള്ള ഭയം പ്രേക്ഷകരിൽ ഉണ്ടാകുമ്പോഴാണ് ആ സസ്പെൻസ് പൊളിയുന്നത്. അവിടെയാണ് നടൻ ആസിഫ് അലിയുടെ ഫൈസൽ എന്ന കഥാപാത്രത്തിന്റെ ആ ഒരു മാസ് എൻട്രി എന്ന് പറയുന്നത്.
5: വേണ്ട സമയത്ത് പ്രതികരിക്കാതെ ഇപ്പൊ ഇവിടെ വന്നിരുന്ന് മൂങ്ങുന്നു. നാണുണ്ടോടാ നിനക്കൊക്കെ? കുറച്ച് ചെറുപ്പക്കാര് വന്നിരിക്കുന്നു, കള്ളും കഞ്ചാവും ആഘോഷവും ഒക്കെ ആയിട്ട് നടക്കുമ്പോ നീ ഒന്നും കാണില്ലടാ. നിന്റെ ഒക്കെ കൺമുമ്പിൽ നല്ലടാ അവൻ ആ കുഞ്ഞിനെ തട്ടി കൊണ്ടുപോയത്. സംശയം ഉണ്ടായിരുന്നു പോലെ. എന്നാ മക്കള് ചെല്ല്, ചെന്ന് വീട്ടിൽ പോയി മാമുണ്ട് ചാച്ചിക്കോ. നിന്നെയൊക്കെ അതിനെ കൊള്ളൂ, ഇത് ഞങ്ങളുടെ പണിയാണല്ലോ. ഞങ്ങൾ പിടിച്ചോളാം, പിടിക്കണമല്ലോ, പിടിക്കും.
0: വെറും ഒരു ഗസ്റ്റ് റോൾ എങ്ങനെ ഇത്രയും പവർഫുൾ ആക്കാം, എങ്ങനെ തിയേറ്ററുകളിൽ രോമാഞ്ചം ഉണ്ടാക്കാം എന്ന ഒരൊറ്റ സീനിലൂടെ ആസിഫ് അലി കാണിച്ചു തന്നിട്ടുണ്ട്. ഇറങ്ങിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ട്രോളുകളിലും മീമുകളിലും അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ സീൻസും ഉണ്ട്. 2015 തിയേറ്ററിൽ എത്തിയിട്ടുള്ള ഈ സിനിമ ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതായിരുന്നില്ല. ഒരു പുതിയ സംവിധായകന്റെ സിനിമ, അതും ഒരു മൾട്ടി സ്റ്റാർ ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ാണ് ഈ സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്.
6: അല്ല ഭായി, ഇത് ഭായിയുടെ കൂട്ടുകാരുടെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു സീനി പോലും ഭായിനെ കണ്ടില്ല.
7: ഇവന്റെ ഒരു പട്ടായ ആ ഫൈസലാണ് എല്ലാത്തിനും വഷളാക്കണത്.
5: നിങ്ങൾ പോയി ആ ഫൈസലിനോട് പറ അവൻ ശരിയാക്കി തരുമെന്ന്.
8: അവൻ രാവിലെ എനിക്ക് ടൂറിന് ടിക്കറ്റ് എടുക്കാൻ ഫൈസലിന്റെ അടുത്ത് പോണോന്ന് പറഞ്ഞതാ.
9: നിങ്ങൾ ടിക്കറ്റിന്റെ കാശ് റെഡിയൊക്കെ പോയി, ബാക്കി കറി ഫൈസലേറ്റു.
6: അല്ല ഭായി, ബായി ഇപ്പോഴും ബൈക്കിൽ നിന്ന് എങ്ങനെയാണ്?

0: റിലീസ് ചെയ്ത മിക്ക തിയേറ്ററുകളിലും ആദ്യ ദിനങ്ങളിൽ തന്നെ ഹൗസ്ഫുൾ ആയിട്ട് ബോർഡുകൾ തൂങ്ങി. കോടികൾ വാരിക്കൂട്ടി ആ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകളിലൊന്നായിട്ട് അമർ അക്ബർ അന്തോണി മാറി. നാദിർഷാ എന്ന സംവിധായകന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബ്രേക്ക് ആയിട്ട് ഈ സിനിമ മാറുകയും ചെയ്തു. ഫ്രണ്ട്ഷിപ്പിന്റെ വില സ്വന്തം കുടുംബത്തോടും ചുറ്റുമുള്ളവരോടുള്ള സ്നേഹം, പിന്നെ സമൂഹത്തിലെ ചില വലിയ വിപത്തുകൾക്കെതിരെയുള്ള പോരാട്ടം, ഇതെല്ലാം ചേർന്നൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് അമർ അക്ബർ അന്തോണി എന്ന സിനിമ. ആദ്യ പകുതിയിലെ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരിപ്പിച്ച അതേ പ്രേക്ഷകരെ കൊണ്ട് രണ്ടാം പകുതിയിലെ കൈയടുപ്പിക്കാനായിട്ടും അവരുടെ കണ്ണു നനയിക്കാനായിട്ടും ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന്റെ വിജയം. ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ അമർ അക്ബർ അന്തോണി എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു. ഇതുപോലെ ഇനിയും മനോഹരമായ സിനിമയുടെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത ക്ലാബ് ബോർഡിൽ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.
1: മഞ്ഞാടും മാമലത്താഴത്ത്.

0: Take a break.
1: നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് ഓൺ ആസ്ത്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടേക്ക് എ ബ്രേക്കുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർജെ അനൂഷയാണ് കേട്ടോ. ഇനി ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി 7 മണി മുതൽ 9 മണി വരെ ടേക്ക് എ ബ്രേക്കിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലല്ലേ. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അലേർട്ടായിട്ടിരിക്കേണ്ട കാര്യങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും രോഗമോ അപകടമോ ഒക്കെ സംഭവിക്കാം, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വൈദ്യസഹായം ലഭ്യമാകുന്നതിന് മുൻപ് തന്നെ ജീവൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ സ്ഥിതി കൂടുതൽ മോശമാകാതിരിക്കാനോ നൽകുന്ന ഒരു പരിചരണമാണ് ഈ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ഒരുപാട് പേർക്ക് ഇന്നും അറിയത്തില്ല എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. പെട്ടെന്നൊരു പനി വരികയോ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പൊള്ളലേൽക്കുകയോ അതും കൂടാതെ മറ്റെന്തെങ്കിലും ഒക്കെ ഒരു അടിയന്തര സാഹചര്യം എമർജൻസി സിറ്റുവേഷൻസ് വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൽകേണ്ടതായിട്ടുള്ള മരുന്നുകളും മറ്റുമൊക്കെ നമ്മൾ വീട്ടിൽ കരുതുന്നത് സുരക്ഷ ഉറപ്പാക്കാനും ആ ഒരു സമ്മർദ്ദം ആ ഒരു ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ. പ്രഥമ ശുശ്രൂഷ നൽകാനായിട്ട് നമ്മൾ വീട്ടിൽ ആവശ്യമായിട്ട് കരുതേണ്ട കുറച്ചധികം മരുന്നുകളും മറ്റുമൊക്കെ ഉണ്ട്. അവ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യത്തേത് ബാൻഡേജും ഗോസുമാണ് കേട്ടോ. ഈ മുറിവ്, ഉരഞ്ഞു തൊലി പോകല് അല്ലെങ്കിൽ പൊള്ളല് ഇവയെല്ലാം ദിവസേന എന്നോണം വീടുകളിൽ സംഭവിക്കാറുണ്ട്. പ്രധാനമായിട്ടും അമ്മമാർക്കായിരിക്കും ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ അല്ലേ. അടുക്കളയിലൊക്കെ കത്തിയൊക്കെ ഉപയോഗിച്ച് പണിയെടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ രക്തം പോകുന്നത് തടയാനായിട്ട് ബാൻഡേജുകളും ഗോസും ഒക്കെ സഹായിക്കും. മുറിവിൽ അഴുക്ക് വരാതെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ വേഗം ഉണങ്ങാനും ഇവ സഹായകരമാകും കേട്ടോ. പല വലുപ്പത്തിലുള്ള ബാൻഡേജുകൾ കരുതുന്നത് ചെറുതും വലുതുമായിട്ടുള്ള പരിക്കുകൾ പറ്റിയാൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ വീട്ടിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കരുതേണ്ട രണ്ട് സംഭവങ്ങളാണ് ബാൻഡേജും ഗോസും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അണുനാശിനികളും ഓയിൽമെന്റുകളും കരുതിയിരിക്കണം. അണുനാശിനികൾ അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് സൊല്യൂഷനുകളും ക്രീമുകളും ഒക്കെ നമ്മുടെ മുറിവുകളിലെ അണുക്കളെ നശിപ്പിക്കുകയും ഈ ബാക്ടീരിയൽ അണുബാധകൾ ഉണ്ടാകാതെ തടയുകയും ചെയ്യും. മാത്രമല്ല ഈ ആന്റിബയോട്ടിക് ക്രീമുകളും ഈ പൊള്ളനിലുള്ള ഓയിൽമെന്റുകളും ഒക്കെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ പരിക്കുകളൊക്കെ പെട്ടെന്ന് അകറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മരുന്ന് പുരട്ടം മുൻപ് മുറിവ് പറ്റിയ സ്ഥലം വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. കൂടുതൽ ഫലം ലഭിക്കാനായിട്ട് ഈ മരുന്നുകൾ വൃത്തിയുള്ള ഈർപ്പമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ കരുതേണ്ട രണ്ടാമത്തെ സംഭവങ്ങളാണ് അണുനാശിനികളും ഓയിൽമെന്റുകളും. അതുപോലെ തന്നെ കരുതേണ്ട മൂന്നാമത്തെ ഐറ്റംസ് ഏതൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ വേദന സംഹാരികളും പനി മരുന്നുകളുമാണ്. പനിയൊക്കെ സാധാരണയായിട്ട് എല്ലാവർക്കും വരാറുള്ളതാണല്ലേ. അതുപോലെ തന്നെ തലവേദന, പേശിവേദന, പെട്ടെന്നുണ്ടാകുന്ന പനി ഇവയൊക്കെ ഏത് സമയത്തും വരാം, അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് ആശ്വാസം ലഭിക്കാനും നീരും വേദനയും എല്ലാം അകറ്റാനുമായിട്ട് ഈ പറഞ്ഞ മരുന്നുകളൊക്കെ സഹായിക്കും. അപ്പോൾ മരുന്നുകൾ വീട്ടിലുണ്ടെങ്കിൽ ഡോക്ടറെ കാണും മുൻപ് തന്നെ വേദനകൾക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കയ്യിൽ കരുതേണ്ട ഒന്നാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഈ പനിയോ അല്ലെങ്കിൽ അണുബാധയോ ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ നോക്കേണ്ടത് പ്രധാനമാണ്. ഒരു തെർമോമീറ്റർ ആരോഗ്യനിലയിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായ സമയത്ത് നമുക്ക് മരുന്ന് നൽകാനായിട്ട് സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ തെർമോമീറ്റർ വീട്ടിലുണ്ടാകേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പൊള്ളനിലുള്ള ക്രീമും അതുപോലെ തന്നെ കോൾഡ് പാക്കും അത്യാവശ്യമാണ്. ഈ പാചകം ചെയ്യുന്നതിനിടയിൽ അമ്മമാരുടെ കാര്യമാണ് കേട്ടോ, പാചകം ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ അമ്മമാർ മാത്രമല്ല പാചകം ചെയ്യുന്ന അച്ഛന്മാരും ഉണ്ടാകും, വീട്ടിലെ മക്കളൊക്കെ ആണെങ്കിലും പാചകം ചെയ്യുന്നവരുണ്ടാകും, പഠിച്ചു വരുന്നവരൊക്കെ ഉണ്ടാകും, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്നതിനിടയിലും മറ്റും ചെറുതായിട്ട് പൊള്ളലേൽക്കുന്നത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. പൊള്ളലിലുള്ള ഓയിൽമെന്റുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവ പുരട്ടുന്നത് നമ്മുടെ സ്കിന്നിന് ആശ്വാസം നൽകുകയും മുറിവ് കൂടുതൽ ഉണ്ടാകുന്നത് തടയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നീരും വീക്കവും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ കോൾഡ് പാക്കുകളും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവ രണ്ടും ഉടനടി ആശ്വാസം നൽകും, സംരക്ഷണവും നൽകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ കൂടാതെ തന്നെ ഒരു ഐറ്റം കൂടി പറയുകയാണ്, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, അതായത് ORS. ഈ ചൂട്, വയറിളക്കം, ചില രോഗങ്ങൾ ഇവയെല്ലാം അപകടകരമായിട്ടുള്ള നിർജ്ജലീകരണത്തിന് കാരണമാകും ഡീഹൈഡ്രേഷന്. അപ്പോൾ ഫ്ലൂയിഡുകളും ഇലക്ട്രോലൈറ്റുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വീണ്ടും സംഭരിക്കപ്പെടാനായിട്ട് ORS-ലായാലും സഹായിക്കും കേട്ടോ. വൈദ്യസഹായം ലഭിക്കാനായിട്ട് വൈകുന്ന ആ ഒരു സിറ്റുവേഷനിൽ ജീവൻ രക്ഷിക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ORS എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും ഉറപ്പായിട്ടും സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞ ഐറ്റംസ്. ഈ പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ അടിയന്തര ഘട്ടങ്ങളിൽ പോലും സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ മലയാളികളുടെ തൊടിയിലെ ഒഴിവാക്കാനാകാത്തൊരു സാന്നിധ്യമാണ് മുരിങ്ങാമരം എന്ന് പറയുന്നത്. മുരിങ്ങയിലെ തോരനും മുരിങ്ങക്കായ ഇട്ട സാമ്പാറും ഇല്ലാത്തൊരു ഊണിനെ കുറിച്ച് പലപ്പോഴും ചിലർക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല, ചിലർക്ക് ചിന്തിക്കാൻ സാധിക്കും കേട്ടോ. ഭക്ഷണ പ്രേമികൾക്കും ആരോഗ്യ സംരക്ഷകർക്കും ഒക്കെ ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സൂപ്പർ ഫുഡിന്റെ മറ്റൊരു മുഖത്തെ പറ്റിയിട്ട് ഞാൻ എന്താ പറയാൻ പോവാണ് കേട്ടോ. അതായത് മുരിങ്ങയുടെ ഒരു അമ്പരപ്പിക്കുന്ന കഥ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ മുരിങ്ങമരം കുടിവെള്ളത്തിലെ ഏറ്റവും വലിയ വില്ലനായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കിനെ തുരത്താനായിട്ട് ശേഷിയുള്ള ഒന്നാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ആരും പെട്ടെന്ന് വിശ്വസിച്ചെന്ന് വരത്തില്ല. എന്നാൽ സംഗതി സത്യമാണ് കേട്ടോ. കുടിവെള്ളത്തിൽ നിന്ന് പോളിവിനൈൽ ക്ലോറൈഡ് പോലുള്ള അപകടകാരികളായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളെ 98% നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ മുരിങ്ങാ കുരുവിന് സാധിക്കുമെന്നാണ് ബ്രസീലിലെ സാവോ പോളോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ സാധാരണയായിട്ട് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് വലിയ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും ഒക്കെ ഉപയോഗിക്കുന്ന അലൂമിനിയം സൾഫേറ്റ് എന്ന രാസവസ്തുവിന് തുല്യമായിട്ടുള്ള ഫലമാണ് ആക്ച്വലി ഒരു മുരിങ്ങാ കുരുവിന്റെ സത്ത് നൽകുന്നതെന്നാണ് ഏറ്റവും വലിയ അത്ഭുതം കേട്ടോ. ഇത് കേട്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ വലിയ കാര്യമാക്കാതെ നമ്മുടെ വീട്ടിന്റെ പറമ്പിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ഭാഗത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ള മുരിങ്ങ ചെടിയിലെ ആ ഒരു കുരുവിന് ഇത്രയധികം അത്ഭുതമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ഇപ്പോ മുരിങ്ങ കുരുവിലെ പ്രോട്ടീനുകളാണ് ഈ ഒരു ശുദ്ധീകരണ പ്രോസസ്സിൽ പ്രധാന താരങ്ങളായിട്ട് നിൽക്കുന്നത്. വെള്ളത്തിൽ കലർത്തുന്ന മുരിങ്ങ കുരു സത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീനുകളെ ഈ വെള്ളത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക് കണികകളെയും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളെയും ഒക്കെ ഒരു കാന്തം പോലെയാണ് ആകർഷിക്കുന്നത്. ഇങ്ങനെ ഒന്നിച്ചു ചേരുന്ന മാലിന്യങ്ങൾക്ക് ഭാരം കൂടുകയും അവ പാത്രത്തിന്റെ അടിയിലേക്ക് അടിയുകയും ചെയ്യും. പണ്ട് കാലത്ത് മുരിങ്ങാക്കുരു ഉപയോഗിച്ച് കലങ്ങിയ വെള്ളം തെളിയിച്ചിരുന്ന നമ്മുടെ നാട്ടുവിദ്യയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ശാസ്ത്രീയ വശം കൂടിയാണ് കേട്ടോ ഇത്. നിലവിലിപ്പോ ഉപയോഗിക്കുന്ന പല രാസവസ്തുക്കളും വെള്ളത്തിന്റെ അസിഡിറ്റി വ്യത്യാസപ്പെടുത്തുമ്പോൾ അത് ഫലപ്രദമാകണം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ മുരിങ്ങാക്കുരു അങ്ങനെയല്ല കേട്ടോ. വലിയൊരു pH പരിധിയിൽ നിന്ന് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ ഈ പഠനങ്ങളൊക്കെ അടിവരയിടുന്ന ഒരു കാര്യം. ഇപ്പൊ വെള്ളത്തിലെ ദുർഗന്ധം വമിക്കുന്ന ജൈവ മാലിന്യങ്ങളെയൊക്കെ 98% നീക്കം ചെയ്യാനായിട്ട് ശേഷിയുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മുടെ മുരിങ്ങ കുരു. വില കൂടിയ വാട്ടർ ഫിൽട്ടറുകൾക്കും അതുപോലെ രാസവസ്തുക്കൾക്കും പകരമായിട്ട് ഇനി മുരിങ്ങക്കുരുവിനെ മാറ്റിയെടുക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള ഗവേഷകർ. അപ്പോൾ എന്തായാലും മുരിങ്ങാക്കുരുവിന്റെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
2: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിൽ നൂറിൽ ഒരാൾക്ക് എന്ന തോതിൽ കണ്ടുവരുന്ന ഒരു സാധാരണ ചർമ്മരോഗമാണ് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാട് എന്ന് പറയുന്നത്. എന്നാൽ ഇത്രയധികം ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കൂടി ഈ ഒരു രോഗത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും സാമൂഹികമായിട്ടുള്ള മാറ്റി നിർത്തലുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ചർമ്മത്തിലുണ്ടാകുന്ന ഒരു ചെറിയ നിറവ്യത്യാസം കേവലം ഒരു ബാഹ്യ സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, മറിച്ചത് ബാധിച്ച വ്യക്തികളുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക ജീവിതത്തെയും ഒക്കെ ആഴത്തിൽ മുറിവേൽപ്പിക്കും ഒന്നാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നമുക്കൊക്കെ ജസ്റ്റ് ഒരു കാഴ്ച മാത്രമായിരിക്കും, അത് അനുഭവിക്കുന്നവർക്കായിരിക്കും അതിന്റെ ദുരന്തം എത്രത്തോളമാണ് അവരെ അഫക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കാം. നിരവധി കേസുകൾ ഇപ്പോഴും രോഗനിർണയം നടത്തപ്പെടാതെ തന്നെ പോകുന്നുണ്ടെന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിറ്റിലിഗോ ബാധിതരുടെ യഥാർത്ഥ എണ്ണം നിലവിലുള്ളതിനും വളരെ കൂടുതലായിരിക്കാനാണ് സാധ്യത. ആക്ച്വലി എന്താണ് ഈ വിറ്റിലിഗോ എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ മനുഷ്യന്റെ ചർമ്മത്തിന് രണ്ട് പ്രധാന പാളികളാണ് ഉള്ളത്. പുറമേക്ക് കാണപ്പെടുന്ന എപ്പിഡെർമിസും അതിന് തൊട്ട് താഴെയുള്ള ഡെർമിസും. അപ്പൊ നമ്മുടെ ചർമ്മത്തിന്റെ നിറം നിശ്ചയിക്കുന്നത് മെലാനിൻ എന്ന ഒരു പിഗ്മെന്റ് ആണ് കേട്ടോ. എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന മെലാനോസൈറ്റുകൾ, ഈ ഒരു പ്രത്യേക കോശങ്ങളാണ് ഈ മെലാനിൻ ആക്ച്വലി ഉത്പാദിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരിലും മെലാനോസൈറ്റുകൾ ഉണ്ടെങ്കിലും അത് ഉത്പാദിപ്പിക്കപ്പെടുന്ന മെലാനിന്റെ അളവിലും തരത്തിലുമുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ മനുഷ്യരിലെ വിവിധ ചർമ്മ നിറങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പൊ ചർമ്മത്തിന് പുറമെ മുടിയുടെയും കണ്ണിന്റെയും നിറത്തെ സ്വാധീനിക്കുന്നത് മെലാനിൻ തന്നെയാണ് കേട്ടോ. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിനുണ്ടാകുന്ന തകരാറുകൾ മൂലം അത് സ്വന്തം ശരീരത്തിലെ മെലാനോസൈറ്റ് കോശങ്ങളെ അപകടകാരികളായിട്ട് തെറ്റിദ്ധരിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതിനെയാണ് ആക്ച്വലി വിറ്റിലിഗോ എന്ന് പറയുന്നത്. അപ്പൊ മെലാനോസൈറ്റുകൾ നശിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ചർമ്മത്തിലെ പിഗ്മെന്റ് നഷ്ടപ്പെടുകയും ആ ഭാഗങ്ങളിലെ വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുന്നത് വിറ്റിഗോ ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്ന കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. എങ്കിലും ജനിതകപരമായിട്ടുള്ള കാരണങ്ങളോ അതല്ലെങ്കിൽ ഈ കടുത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വെയിലേൽക്കുക അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും വീട്ടുപകരണങ്ങളിലും കാണപ്പെടുന്ന മെലാനോസൈറ്റോടോക്സിക് രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം തുടങ്ങി പാരിസ്ഥിതിക ഘടകങ്ങളും ഇതിന് കാരണമായേക്കാം. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയുന്നത് നമ്മുടെ സ്കിന്നില് പെട്ടെന്നോ അല്ലെങ്കിൽ ക്രമേണയോ വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടും. പിന്നെ മുഖം, കൈപ്പത്തി, കൈകള്, കൺപോളകള്, വായയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങള്, ഇവിടങ്ങളിൽ സാധാരണയായിട്ട് ഇത് കൂടുതൽ കണ്ടുവരും. ഇനി ഇത് ബാധിക്കപ്പെട്ട ചർമ്മഭാഗങ്ങളിൽ വളരുന്ന മുടിയുടെ നിറം നഷ്ടപ്പെടും. മാത്രമല്ല പുതിയ പാടുകൾ ഉണ്ടാകുന്ന സമയത്ത് നേരിയ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ പുകച്ചിലൊക്കെ അനുഭവപ്പെടാം. അതുകൂടാതെ എല്ലാത്തിനുപരിയായിട്ട് ഈ മെലാനിന്റെ കുറവ് കാരണം നമ്മുടെ സൂര്യപ്രകാശം ബോഡിയിൽ ഏൽക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ അമിതമായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി അനുഭവപ്പെടും. അപ്പൊ സാധാരണയായിട്ട് ശരീരത്തിൽ ഇരുവശങ്ങളിലും ഒരുപോലെ പടരുന്ന തരത്തിലാണ് ഇത് ഭൂരിഭാഗം ആളുകളിലും കാണപ്പെടുന്നത്. എന്നാൽ അപൂർവം ചിലരിൽ ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലും ഇത് കാണാറുണ്ട്. വിറ്റിലിഗോ ഒരു രോഗപ്രതിരോധ തകരാറായതുകൊണ്ട് തന്നെ ഇത് ബാധിച്ച വ്യക്തികളിൽ ഈ തൈറോയ്ഡ് രോഗങ്ങൾ, ടൈപ്പ് 1 പ്രമേഹം തുടങ്ങി മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും നേരിയ തോതിൽ കൂടുതലാണ് കേട്ടോ. അപ്പൊ നിലവിലെ രോഗം പടരുന്നത് തടയാനും ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം ഒരു പരിധിവരെ തിരികെ കൊണ്ടുവരാനുമുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. ഇതുമായിട്ട് നൽകുന്ന മിഥ്യാധാരണകളാണ് ശരിക്കും പറഞ്ഞാൽ രോഗികളെ അത്രയേറെ വിഷമിപ്പിക്കുന്നത്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും വിറ്റിലിഗയെ കുറിച്ചിട്ടുള്ള തെറ്റായ ധാരണകൾ സമൂഹത്തിൽ ഇന്നും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ആക്ച്വലി ഇതൊരു പകർച്ചവ്യാധി ആണ് എന്നും ശുചിത്വം ഇല്ലായ്മ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും സാമൂഹികമായിട്ട് അകറ്റി നിർത്തപ്പെടേണ്ട ഒന്നാണെന്നും ചിന്തിക്കുന്ന വലിയൊരു ജനവിഭാഗം തന്നെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ പൊതുസ്ഥലങ്ങളിൽ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്ന തുളച്ചു നോട്ടങ്ങള്, അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങള്, കുറ്റപ്പെടുത്തലുകള്, ഇവയൊക്കെ വിറ്റിലിഗോ ബാധിതർ ദിവസേന നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ്. നമുക്കറിയാം സ്കിന്നിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും അത്രത്തോളം ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് തന്നെയാണല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് നമ്മളെ ഏൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ കടുത്ത അപകർഷതാബോധം, വിഷാദം, കടുത്ത ഉത്കണ്ഠ ഇവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മാറേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാനാണ് നോക്കേണ്ടത്. തള്ളിക്കളയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നോക്കാതിരിക്കുക. കാരണം നാളെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ബിജു മേനോൻ നായകനാകുന്ന ചിത്രം അവറാച്ചൻ ആൻഡ് സൺസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായിരിക്കുകയാണ് കേട്ടോ. മനോഹരമായ ദൃശ്യഭംഗിയും അതോടൊപ്പം തന്നെ കഥാപാത്രങ്ങളുടെ കൗതുകകരമായിട്ടുള്ള അവതരണങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടുകയാണ് അവറാച്ചൻ ആൻഡ് സൺസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അവതരിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായിട്ടുള്ള തമ്പിയാണ് കേട്ടോ. നർമ്മ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഫാമിലി ഡ്രാമ അവറാച്ചൻ ആൻഡ് സൺസ് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് എന്നാണ് ആക്ച്വലി ഒരു ഫസ്റ്റ് ലുക്ക് തന്നെ നൽകുന്ന ഒരു സൂചന. അപ്പൊ പോസ്റ്റിന്റെ മധ്യത്തിൽ ആത്മവിശ്വാസവും അതുപോലെ തന്നെ വ്യത്യസ്തമായ സ്റ്റൈലും ഒക്കെ ആയിട്ടിരിക്കുന്ന അവറാച്ചന്റെ കഥാപാത്രവും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓരോ കഥാപാത്രങ്ങളും സിനിമയുടെ കഥാപശ്ചാത്തലത്തെ കുറിച്ചുള്ള ഒരു വലിയ കൗതുകം സൃഷ്ടിക്കുന്നതാണ് കേട്ടോ. ഒരു ഗ്രാമീണ പശ്ചാത്തലവും അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷവും നർമ്മവും ജീവിത നിമിഷങ്ങളും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള കലാപരമായിട്ടുള്ള ഈ ഒരു പോസ്റ്ററിൽ ചിത്രത്തിലെ മറ്റു താരങ്ങളുടെ കഥാപാത്രങ്ങളും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആയിട്ടുള്ള ശ്രീനാഥ് ബാസി, ഗണപതി, വിനയ് ഫോർട്ടെ, ജോണി ആന്റണി, ഗ്രേസ് ആന്റണി, അഖില ഭാർഗവൻ, പൗളി വത്സൻ, സാബുമോൻ, കോട്ടയം നസീർ, മിനി തട്ടിൽ, സാജൻ പള്ളൂരുത്തി, ആഷിഖ് ഖാലിദ്, സുധീകോപ്പ, സജിൻ ചെറുകയിൽ, ഷാജു ശ്രീധർ, നിഷാ സാരക, ഇവരൊക്കെയാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അവറാച്ചൻ ആൻഡ് സൺസിന് തിരക്കഥ ഒരുക്കുന്നത് ജോസഫ് വിജീഷും തമ്പിയും ചേർന്നിട്ടാണ്. ചിത്രത്തിന്റെ സഹനിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ജസ്റ്റിൻ സ്റ്റീഫനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് സന്തോഷ് കൃഷ്ണനും നവീൻ പി തോമസും ആണ്. എന്തായാലും ഒരു കോമഡി പീസിൽ ഇറങ്ങുന്ന ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെന്ന് വേണമെങ്കിൽ ഇനി പറയാം. കാരണം ഇത്തരത്തില് വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വരുന്ന ചില പടങ്ങളായിരിക്കും നമ്മളെയൊക്കെ അത്രത്തോളം എന്റർടൈൻ ചെയ്തിട്ടുള്ളത്. വലിയ ഹൈപ്പിൽ വന്നതൊന്നും അത്ര നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങ് കിട്ടില്ലായിട്ടുമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെ ആകുമെന്ന് കണ്ടു തന്നെ അറിയാം. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
2: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: പല വീടുകളിലും മീനും ഇറച്ചിയും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുമിച്ച് വൃത്തിയാക്കി ഫ്രിഡ്ജിലെ ഫ്രീസറിലാക്കി വെക്കുന്ന ശീലം പല അമ്മമാർക്കും ഉണ്ടാവും അല്ലേ. പ്രത്യേകിച്ച് രാവിലത്തെ ജോലി തിരക്ക് കൂടുതലായ ദിവസങ്ങളിൽ ഇത് വലിയൊരു സഹായം തന്നെയാണ്. പക്ഷെ കറി വെക്കാനായിട്ട് നേരമാകുമ്പോൾ ഫ്രീസറിൽ നിന്നും ഇറച്ചി എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ ഐസ് കട്ടപിടിച്ചിരിക്കും. അപ്പോൾ പലരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് ഈ ചൂടുവെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ നേരെ പുറത്ത് വെച്ച് മണിക്കൂറുകൾ കാത്തിരിക്കുകയോ ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെ ചെയ്യാതെ കുറച്ച് ഈസി ട്രിക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇറച്ചിയിലെ ഐസ് നമുക്ക് ഉരുക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടിപ്പ് അമ്മമാർക്കുള്ളതാണ് കേട്ടോ. അമ്മമാർക്കല്ല, ഇറച്ചിയും മീനും ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പൊ ഐസായ ഇറച്ചി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ഇറച്ചി തണുത്ത വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെക്കുക എന്നുള്ളത്. വെള്ളം ഓരോ 20-30 മിനിറ്റിലും മാറ്റുക കേട്ടോ. ചെറിയ കഷ്ണങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഡിഫ്രോസ്റ്റ് ചെയ്തേക്കാം. വലിയ ഭാഗങ്ങൾ കൂടുതൽ സമയം എടുത്തേക്കാം. പക്ഷെ ഘടനയെ ബാധിക്കാതെ വേഗത്തിൽ ഡിഫ്രോസ്റ്റ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക എന്നുള്ള ഈ ഒരു രീതി. ഇറച്ചി ഒരു കവർ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലിട്ട് വെള്ളത്തിലേക്ക് മുക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇറച്ചി ഫ്രീസറിൽ വെക്കുന്നതിന് മുൻപ് സുരക്ഷിതമായ ബാഗുകളിൽ നേർത്തതും തുല്യവുമായിട്ടുള്ള പാളികളാക്കി മുറിച്ച് ഇറച്ചി വെക്കാവുന്നതുമാണ്. കുത്തി നിറച്ചു വെക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മൈക്രോവേവ് ഡീഫ്രോസ്റ്റ് സംവിധാനം ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ്. മിക്ക മൈക്രോവേവുകളിലും ഇറച്ചി മിനിറ്റുകൾക്കുള്ളിൽ അലിയിക്കാനായിട്ട് കഴിയുന്ന ഡീഫ്രോസ്റ്റ് മോഡുണ്ട്. എന്നിരുന്നാൽ പോലും ഈ രീതിക്ക് വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. അതുകൊണ്ട് ചെറിയ ഇടവേളകളിൽ ഡീഫ്രോസ്റ്റ് ചെയ്യുക. കൂടാതെ ഇറച്ചി ഇടയ്ക്കിടെ മറിച്ചിടാം കേട്ടോ. ഡീഫ്രോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ പാചകം ചെയ്യുകയും ചെയ്യാം. കൂടുതൽ സമയം മൈക്രോവേവിൽ വയ്ക്കുകയാണെങ്കിൽ അതിന് ചില ഭാഗങ്ങൾ പെട്ടെന്ന് വെന്ത് വരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ എടുത്ത് കൃത്യമായിട്ട് നോക്കി ഐസ് കട്ടയായ ഇറച്ചി മൈക്രോവേവിൽ നമുക്ക് വെക്കാം. കൂടാതെ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ നേരെ പാനിലിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചാലും ഐസ് അലിഞ്ഞ് കുക്കായിട്ട് വരുന്നതായിരിക്കും. ഇനി കട്ട പിടിച്ച് ഇറച്ചിയിലേക്ക് അല്പം ഉപ്പ് പൊടിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിന് മുകളിലേക്ക് നേരിയ ചെറു ചൂടുവെള്ളം ഒഴിക്കുക. വെള്ളത്തിന് അധികം ചൂടുണ്ടാവരുത് കേട്ടോ. മിനിറ്റുകൾക്കകം തന്നെ ഐസ് ഉരുകി ഇറച്ചി കഷ്ണങ്ങൾ വേർപെട്ട് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി പാത്രത്തിൽ സാധാരണ വെള്ളം എടുത്ത് അതിൽ 2 വലിയ സ്പൂൺ ഉപ്പ് കലർത്തിയിട്ട് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഐസായി ഇറച്ചി ഇളക്കി വെക്കുന്നത് നല്ലതാണ്. തണുത്ത വെള്ളമാണെങ്കിൽ പോലും ഉപ്പിന്റെ ആ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഐസ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തിളച്ച വെള്ളം മാക്സിമം ഒഴിവാക്കുക കേട്ടോ. ഐസ് കളയാനായിട്ട് ഒരിക്കലും തിളച്ച വെള്ളം ഇറച്ചിയിലേക്ക് നേരിട്ട് ഒഴിക്കാതിരിക്കുക. ഇത് ഇറച്ചിയുടെ പുറംഭാഗം വേവുകയും ബാക്ടീരിയകൾ വളരാനായിട്ട് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പാകം ചെയ്യുക. ഐസ് മാറ്റിയെടുത്ത് ഇറച്ചി കൂടുതൽ സമയം പുറത്തു വെക്കാതെ ഉടനെ തന്നെ എടുത്ത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇറച്ചിയിലെ ഐസ് ശരിയായ രീതിയിൽ കളയുന്നതിന് പ്രധാനമായിട്ട് 3 വഴികളാണുള്ളത്. ഒന്ന്, ഫ്രിഡ്ജിൽ വെച്ച് ഐസ് കളയുക. ഇത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയാണ്. ഫ്രീസറിൽ നിന്ന് ഇറച്ചി എടുത്ത് ഫ്രിഡ്ജിന്റെ താഴെത്തട്ടിൽ ഒരു പാത്രത്തിൽ വെക്കുക. ഇറച്ചിയുടെ വലിപ്പം അനുസരിച്ച് കുറച്ച് മണിക്കൂറുകൾ മുതൽ ഒരു ദിവസം വരെ ഇങ്ങനെ ഐസ് കളയാനായിട്ട് സമയമെടുത്തേക്കാം. അപ്പൊ ഈ രീതി ഐസ് കളയുമ്പോൾ ഇറച്ചി എപ്പോഴും സുരക്ഷിതമായ താപനിലയിൽ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിൽ ഓർക്കുക. അപ്പൊ എന്തായാലും ഇനി മീനു ഇറച്ചിയൊക്കെ ഇതുപോലെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ എടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടോണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനുഷ. എന്ത് കഴിച്ചാലും അവസാനം വായ ഒന്നും മിനുക്കാൻ വേണ്ടിയിട്ട്. മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ എന്ന് ശീലമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അതിന് പുറകിൽ ഒരു കാര്യമുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുടൻ എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നുന്നത് പലർക്കും ഒരു പതിവാണല്ലേ. എന്നാൽ മധുരത്തോടുള്ള ഈ ഒരു ആഗ്രഹം കേവലം ഒരു ശീലം മാത്രമല്ല കേട്ടോ. നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചില രാസമാറ്റങ്ങളുടെയോ അല്ലെങ്കിൽ പോഷകക്കുറവിന്റെയോ സൂചനയാകാം. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളെ നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് താഴുന്നത് മധുരം കഴിക്കാനുള്ള ആ ഒരു പ്രേരണ ഉണ്ടാക്കുന്നതിന് ഒരു കാരണമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ടടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇൻസുലിന്റെ അളവ് വർദ്ധിക്കും. ഇത് പിന്നീട് രക്തത്തിലെ പഞ്ചസാര കുറയാനായിട്ട് കാരണമാകും. ഈ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം മധുരത്തിനായിട്ട് കൊതിക്കുന്നത്. ഇനി മധുരം കഴിക്കാനുള്ള പ്രേരണയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ? അത് മഗ്നീഷ്യം എന്ന പോഷകത്തിന്റെ കുറവാണ്. ശരീരത്തിലെ 300-ൽ രാസപ്രവർത്തനങ്ങൾക്ക് മഗ്നീഷ്യം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ പ്രവർത്തനത്തെയും ഗ്ലൂക്കോസ് നിലയെയും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഒരു മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഈ പോഷകം കുറയുന്ന സമയത്ത് ഗ്ലൂക്കോസിനെ ഊർജമാക്കി മാറ്റാനായിട്ട് പ്രയാസം നേരിടും. ഇത് മധുരത്തോടുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹത്തിന് വഴിമാറുന്നു. കൂടാതെ സിങ്ക്, ക്രോമിയം തുടങ്ങിയിട്ടുള്ള ധാതുക്കളുടെ കുറവും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാം. അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത മധുരക്കൊതി ഉള്ളവർ പോഷകാഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ പച്ചക്കറികളെ, നട്ട്സ്, വിത്തുകള് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ മഗ്നീഷ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദവും പിന്നെ ഉറക്കക്കുറവും അതുപോലെ മധുരത്തോടുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കും എന്നുള്ളത് മറ്റൊരു കാരണം തന്നെയാണ്. അപ്പൊ ഈ സമ്മർദ്ദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഹോർമോൺ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുന്ന എന്നുള്ള ഒരു തോന്നല് നമ്മളിൽ ഉണ്ടാക്കും. ഇത് ആക്ച്വലി ലഘുഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മധുരമോ തേടിപ്പോകാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഉറക്കമില്ലായ്മ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളുടെ ആ ഒരു ഇംബാലൻസ് തെറ്റിക്കുന്നത് വഴി അസമയത്ത് ഭക്ഷണം കഴിക്കാനും പിന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മധുരത്തോടുള്ള ആ ഒരു താല്പര്യം കൂടാനും ഒക്കെ കാരണമാകും. അപ്പോൾ കൃത്യമായ ഉറക്കവും മാനസികാരോഗ്യവും ഒക്കെ ഭക്ഷണക്രമത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ സന്തോഷം നൽകുന്ന ഹോർമോണായിട്ടുള്ള സെറാട്ടോണിൻ്റെ അളവ് കുറയുമ്പോഴും മധുരം കഴിക്കാനായിട്ട് നമുക്ക് തോന്നും. എന്തായാലും ടേക്ക് എവിടേക്കുള്ള ഒരു ചെറിയ ബ്രേക്കാണ്. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: കൊറിയൻ കഫേകളുടെ ഭംഗി കെ ഡ്രാമകളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണല്ലേ. ചുമ്മാ കാപ്പി കുടിക്കാൻ മാത്രമുള്ള ഒരിടം എന്നതിലുപരിയായിട്ട് ഈ സർഗാത്മകതയും പുതുമയും ഒക്കെ കൊണ്ട് ഉപഭോക്താക്കളെ അമ്പരപ്പിക്കുന്ന ഒട്ടേറെ കഫേകള് കൊറിയയിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അടിപൊളി കഫയെ പറ്റി കേട്ടിരുന്നാലോ? ഇത്തരം കഫേകള് അവരുടെ ദൈനംദിന സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കഫേയാണ് ഇതാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ബുസാനിലെ ഗംചിയോൺ കൾച്ചർ വില്ലേജിലുള്ള ഒരു കഫേയാണ് വ്യത്യസ്തമായ വിളമ്പൽ രീതി കൊണ്ടിപ്പോ ലോക ശ്രദ്ധ നേടുന്നത്. ബ്ലൂ ഹൗസ് ഓൺ ദി സ്റ്റെയേഴ്സ് എന്ന പേരുള്ള ഈ ഒരു കഫേയില് ഓർഡർ ചെയ്തു കഴിഞ്ഞാല് കാപ്പി ആളുകൾക്കരികിൽ എത്തുന്നത് ഒരു ബലൂണിലൂടെയാണ്. സംഭവം കേട്ടിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നല്ലേ. ഈ കൗതുക കാഴ്ച നേരിൽ കാണാനും വീഡിയോ പകർത്താനും വേണ്ടിയിട്ട് മാത്രമായിട്ട് ദിവസങ്ങളായി നിരവധി ആളുകളാണ് കേട്ടോ ഇവിടേക്ക് എത്തുന്നത്. കൊറിയയിലെ മാച്ചുപിച്ചു എന്നാണ് ഗംചിയോൺ കൾച്ചോ വില്ലേജ് അറിയപ്പെടുന്നത് തന്നെ. കുന്നിൻ ചെരുവില് തട്ടുതട്ടുകളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വർണ്ണാഭമായിട്ടുള്ള വീടുകളും അതുപോലെ തന്നെ ചുവർ ചിത്രങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രാമം ശരിക്കും പറഞ്ഞാൽ വിനോദസഞ്ചാരികളുടെ ഒരു പറദീസ തന്നെയാണ്. പിന്നെ കാപ്പി മാത്രമല്ല കേട്ടോ, കൂട്ടിന് നല്ല കിടുക്കാച്ചി തിരാമിസും കിട്ടും. അതായത് പുറത്തെ കാഴ്ചകൾ മാത്രമല്ല കഫേക്കുള്ളിലെ അനുഭവം വല്ലാത്തൊരു ഫീല് തന്നെയാണ്. കഫേക്കുള്ളിലെ വലിയൊരു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വർണ്ണാഭമായിട്ടുള്ള ഗംചിയോൺ ഗ്രാമത്തിന് മുഴുവൻ ഭംഗിയും ഒരു ക്യാൻവാസിൽ എന്ന പോലെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ആർട്ടിസ്റ്റിക് ഡിസൈൻ കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം ഇന്ന് ബുസാനിലെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കപ്പിലെ ആവി പറക്കുന്ന കാപ്പിക്കൊപ്പം ഇവിടുത്തെ സ്പെഷ്യൽ തിരാമിസു കേക്ക് കൂടി ആകുമ്പോൾ സംഭവം വേറെ ലെവലാകും കേട്ടോ. കാരണം രുചിയുടെ കാര്യത്തിൽ ഈ ഒരു കഫേ ആരെയും നിരാശപ്പെടുത്തത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. ഒരു വിദേശ സഞ്ചാരി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കഫേയുടെ വീഡിയോ വളരെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇതിനോടകം കണ്ടത് തന്നെ. കൊറിയയിലേക്ക് പോകാനായിട്ട് ഇതിനും നല്ല ഒരു കാരണം വേറെ ഉണ്ടോ എന്നിങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കമന്റ്സുകളാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ രസകരമായിട്ടുള്ള ചില കമന്റ്സും ഉണ്ട് കേട്ടോ. ഒരേ സമയം 5 കോഫി ഓർഡർ ചെയ്താൽ ഈ കുഞ്ഞു ബലൂൺ വഴി അയക്കാൻ കടക്കാരൻ ശരിക്കും പാടുപെട്ടു പോകുമല്ലോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അത് ശരിയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഡയറക്റ്റ് ചെന്ന് കണ്ടാലല്ലേ മനസ്സിലാകൂ ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിൽ ബലൂണുകൾ പറന്നു പോവുക എന്നുള്ളത്. കൊറിയ എന്ന് പറയുന്ന ആ ഒരു രാജ്യം തന്നെ, അതായത് മെയിനായിട്ടും സൗത്ത് കൊറിയ എന്ന് പറയുന്ന ആ ഒരു രാജ്യം തന്നെ ഇപ്പോ കെ ഡ്രാമാസിലൂടെയും മൂവീസിലൂടെയും ഒക്കെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കൊറിയ എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും സൗത്ത് കൊറിയ. അപ്പൊ എല്ലാവരും പോകാനായിട്ട് ആഗ്രഹിക്കുന്ന പ്ലേസുകളിൽ ഒന്ന് തന്നെയായിരിക്കും, കൺട്രീസിൽ ഒന്ന് തന്നെയായിരിക്കും സൗത്ത് കൊറിയ. അപ്പൊ സൗത്ത് കൊറിയയിൽ ഇത്തരത്തിലുള്ള കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അങ്ങോട്ട് പോകാനുള്ള ഒരു മോട്ടീവ് കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ടേക്ക് എപ്പോഴേക്കും വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. സൗത്ത് കൊറിയയിൽ പോകാനുള്ള ഡ്രീമൊക്കെ കണ്ട് എല്ലാവരും എന്തായാലും ഉറങ്ങാൻ കിടന്നോളൂ. എന്നാലും ഉറങ്ങാൻ വരട്ടെ, ഇനിയും നല്ല പ്രോഗ്രാംസുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. അതുകൂടി കേട്ടിട്ട് നന്നായിട്ട് ഉറങ്ങിക്കോളൂ. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് നിർഭാഗ്യരായ മനുഷ്യരെ കുറിച്ചാണ്. ലൈഫിൽ എവിടെയൊക്കെയോ പകച്ചു നിൽക്കേണ്ടി വന്ന ചില മനുഷ്യരെ കുറിച്ച്. നിർഭാഗ്യമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഏതെങ്കിലും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നവരോ ഒക്കെയാവും അല്ലേ? പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും നിർഭാഗ്യരായ മനുഷ്യർ അതൊന്നുമല്ല. ഒരുപാട് പേർ ചുറ്റുമുണ്ടായിട്ടും താൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളല്ലേ സ്വന്തം സങ്കടങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരാൾ പോലുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലാതെ വരുന്ന ആ ഒരു പോയിന്റിലാണ് മനുഷ്യൻ ശരിക്കും നിർഭാഗ്യവാനാവുന്നത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ സങ്കടം അനുഭവിക്കുന്നത്. അവർക്ക് പറയാൻ ഒരുപാട് കാണും, പക്ഷേ അത് കേൾക്കാൻ ആരും കാണില്ല. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മൾ ഇന്ന് പറയുന്നത് നിർഭാഗ്യരായ മനുഷ്യരെ പറ്റിയാണ്. അതായത് കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടാതെ പോകുന്ന ചിലരെ കുറിച്ചാണ്. ചില മനുഷ്യരുണ്ട്, അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. സ്വന്തം സന്തോഷം പോലും മാറ്റിവെച്ച് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. പക്ഷേ തിരികെ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു വലിയ ശൂന്യത മാത്രമായിരിക്കും ബാക്കി. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരിൽ നിന്ന്, വിശ്വസിച്ച മനുഷ്യരിൽ നിന്നും കിട്ടുന്ന അവഗണനയോളം വലിയൊരു നിർഭാഗ്യം ഈ ലോകത്ത് വേറെയുണ്ടോ? അവർ മെസ്സേജുകൾക്കായി കാത്തിരിക്കും, ഒരു കോളിനായി ഫോണിലേക്ക് നോക്കിയിരിക്കും. പക്ഷേ അപ്പുറത്തുള്ളവർക്ക് ഇവരുടെ ഈ കാത്തിരിപ്പിൻ്റെ വില മനസ്സിലാക്കണമെന്നില്ല. എല്ലാം കൊടുത്തിട്ടും അവസാനം നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കേൾക്കേണ്ടി വരുമ്പോൾ ഉള്ളിലൊരു വല്ലാത്ത വിങ്ങലാണ്. ആർക്കും വേണ്ടാത്തവരായി മാറുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ആർക്കും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ല എന്ന്? എല്ലാവർക്കും നമ്മളെ ആവശ്യമുണ്ട്, പക്ഷേ അവർക്ക് വേറെ ആരുമില്ലാത്തപ്പോൾ മാത്രം. അതായത്, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഒരു സെക്കൻഡ് ചോയ്സ് അല്ലെങ്കിൽ ബാക്കപ്പ് പ്ലാൻ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു. നമ്മളവരെ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി കാണുമ്പോൾ, അവരുടെ തിരക്കുകൾ കഴിയുമ്പോൾ മാത്രം നമ്മളെ ഓർക്കുന്ന അവസ്ഥ. അത് പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും വലിയൊരു വേദനയാണ്. എത്രയൊക്കെ നല്ലവനായിരുന്നിട്ടും ആർക്കും നമ്മളെ പൂർണ്ണമായി വേണ്ടാതെ വരുന്ന ആ ഒരവസ്ഥ. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല എന്ന് കണ്ണാടി നോക്കി ചോദിക്കേണ്ടി വരുന്ന ആ മനുഷ്യരേക്കാൾ നിർഭാഗ്യവന്മാർ വേറെ ആരുണ്ട്? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ലൈഫിലെ ഏറ്റവും വലിയ വില്ലൻ പലപ്പോഴും സമയമാണ്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, നമുക്ക് ഏറ്റവും അനുയോജ്യനായ ഒരാളെ നമ്മൾ കണ്ടുമുട്ടും. പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടാവും. ഒന്നുകിൽ സാഹചര്യങ്ങൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ വിധിയുടെ വേറെ ഏതെങ്കിലും കളികൾ. ഒന്നിച്ചേരാൻ കഴിയില്ലെന്ന് ഉറപ്പായിട്ടും അവരെ മറക്കാനും കഴിയാതെ എങ്ങോട്ടും പോവാനില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. എന്തിനായിരുന്നു ദൈവം ഇവരെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകും. ഒരു നിമിഷം മുൻപോ പിൻപോ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതം തന്നെ മാറിയനെ. ഈ ടൈമിംഗ് തെറ്റിപ്പോകുന്നത് കൊണ്ട് മാത്രം സ്വന്തം സന്തോഷങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ ശരിക്കും നിർഭാഗ്യവന്മാരാണ്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ ഇടയിൽ എപ്പോഴും തമാശ പറഞ്ഞ് ഉറക്കെ ചിരിച്ച് നടക്കുന്ന ചില മനുഷ്യരല്ലേ. അവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇവർക്ക് എന്ത് ഭാഗ്യമാണ്, യാതൊരു ടെൻഷനും ഇല്ലല്ലോ എന്ന്. എന്നാൽ പകൽ മുഴുവൻ ഇങ്ങനെ ചിരിച്ചു നടക്കുന്ന പലരും രാത്രിയുടെ ഏകാന്തതയിൽ പൊട്ടിക്കരയുന്നവരാണ്. സ്വന്തം സങ്കടങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ അവർ കെട്ടിയാടുന്ന ഒരു മുഖം മൂടി മാത്രമായിരിക്കും ആ ചിരി. എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആർക്കാണ് സമയം എന്ന് തോന്നൽ അവരെപ്പോഴും വേട്ടയാടും. ഉള്ളിൽ വലിയൊരു സങ്കടകടൽ ഇരമ്പുമ്പോഴും ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കേണ്ടി വന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് വളരെ കഠിനമാണ്. ആരും തങ്ങളുടെ ഉള്ളിലെ സങ്കടം കാണുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ അവർ ശരിക്കും നിർഭാഗ്യരാണെന്ന് തോന്നിപ്പോവും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. ഒരു കാര്യത്തിന് വേണ്ടി അവർ രാവും പകലും കഷ്ടപ്പെടും. സത്യസന്ധമായി തന്നെ എല്ലാ പരിശ്രമങ്ങളും നടത്തും. പക്ഷേ വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവസാന നിമിഷം എവിടെയെങ്കിലും വെച്ച് അതങ്ങ് കൈവിട്ടു പോകും. അവരുടെ കൂടെയുള്ളവരൊക്കെ വലിയ അധ്വാനമൊന്നുമില്ലാതെ തന്നെ ഭാഗ്യം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരെപ്പോഴും പരാജയത്തിൻ്റെ കയ്പ് നീർ കുടിക്കാൻ വിധിക്കപ്പെട്ടവരാവും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് അവരിടയ്ക്കൊക്കെ ദൈവത്തോട് ചോദിക്കും. കഴിവില്ലഞ്ഞിട്ടല്ല, മറിച്ച് ഭാഗ്യമെന്നൊന്ന് അവരുടെ ലൈഫിൽ ഒരിക്കലും വരാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നത്. ശരിയല്ലേ? കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഒരുപാട് സങ്കടങ്ങളും നിർഭാഗ്യങ്ങളും നമ്മളിന്ന് പറഞ്ഞു അല്ലെ? പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ആരും എല്ലായ്പ്പോഴും നിർഭാഗ്യവന്മാരല്ല. ഇന്ന് നിങ്ങളെ കരയിപ്പിച്ച അതേ സമയം തന്നെ നാളെ നിങ്ങളെ ചിരിപ്പിക്കാൻ ഒരു കാരണമായി വരും. നിങ്ങളാർക്കും വേണ്ടപ്പെട്ടവരല്ല എന്ന് തോന്നുന്നിടത്ത് നിങ്ങളാണ് എല്ലാമെന്ന് പറയുന്ന ഒരാൾ നാളെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം. നഷ്ടപ്പെട്ടതിനേക്കാൾ മനോഹരമായത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു പ്രതീക്ഷയോടെ വേണം നമ്മൾ ഓരോ ദിവസവും തുടങ്ങാൻ. ഈ രാത്രിയുടെ ഇരുട്ടിന് ശേഷം നാളെയുടെ മനോഹരമായ ഒരു പുലരി നമ്മളെ കാത്തിരിപ്പുണ്ട്. ആ പുലരിയിൽ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറി ഒരുപാട് സന്തോഷങ്ങൾ തീർച്ചയായിട്ടും വരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല സ്വരം പാടൂ.
2: മാ പാദവ മാമ ഗ മ ഗ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.